ഒരു ഗ്രാമത്തിൽ നിരന്തരം പരാജയപ്പെട്ട് നിരാശനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ഒരു വൃദ്ധനായ ജ്ഞാനിയുടെ അടുത്തെത്തി തന്റെ വിഷമം പങ്കുവച്ചു. ജ്ഞാനി അവന് ഒരു ചെറിയ വിത്ത് നൽകിയിട്ട് പറഞ്ഞു, ഇത് നടുക, ദിവസവും വെള്ളമൊഴിക്കുക. ആദ്യത്തെ ഏതാനും മാസങ്ങളിൽ മണ്ണിൽ നിന്ന് യാതൊരു മാറ്റവും കണ്ടില്ല. എങ്കിലും അവൻ തളരാതെ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അഞ്ചാം വർഷം ഏതാനും ആഴ്ചകൾ കൊണ്ട് ആ വിത്ത് വലിയൊരു മുളങ്കാടായി വളർന്നുയർന്നു. അപ്പോൾ ജ്ഞാനി അവനോട് പറഞ്ഞു, ഈ നാല് വർഷവും അത് മണ്ണിനടിയിൽ വലിയ വേരുകൾ ഉറപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഉയരത്തിൽ വളരാൻ അതിന് കഴിഞ്ഞത്. ജീവിതത്തിൽ പ്രയത്നങ്ങൾ ഉടനടി ഫലം തന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ അടിത്തറയും കഴിവുകളും ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ക്ഷമയോടെ അധ്വാനിച്ചാൽ ജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 13, കൊല്ലവർഷം 1202, കന്നി 27, ചൊവ്വാഴ്ച. ഇന്ന് ദുരന്ത സാധ്യത ലഘൂകരണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം. ദുരന്ത സാധ്യതകളെ കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനും ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഊർജിതമാക്കുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 13 ഈ ദിനാചരണം നടത്തുന്നത്. ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന ജീവഹാനിയും നാശനഷ്ടങ്ങളും പരമാവധി കുറയ്ക്കുക, സുരക്ഷിതമായ ഒരു സമൂഹം വാർത്തെടുക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പ്രകൃതി ദുരന്തങ്ങളെയും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെയും നേരിടാൻ വ്യക്തികളും ഭരണകൂടങ്ങളും ഒരുപോലെ സജ്ജരാകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

நாட்டார் குப்பம்.

ஜோ. Good morning, good morning and a very warm welcome to Morning Mojo on a Tuesday morning. அப்போ மண்டே ப்ளூஸ்க்கு மாட்டி வச்சு நம்ம எல்லாரும் ஃபுல் ஆன் ஆக்டிவ் மூடிலேக்க மாறிட்டுണ്ടാകും. காரணம் இன்னலையர்னு மண்டே இன் டியூஸ்டே ആണ്. சோ நம்ம ஆ ஒரு வீக்கின்ட எல்லா ரூட்டீனிலேக்கும் பேக் இன் ஆயிட்டுണ്ട്. சோ ஒரு நியூ சுவாழ்ச்சையான ஒரு நியூ மார்னிங் ആണ്. சோ நம்ம ஸ்டார்ட் ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് പോസിറ്റിവിറ്റി തരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു തോട്ട് ഞാനൊന്ന് പറയാം കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സക്സസ് ഡസൻ കം ആൻഡ് ഫൈൻഡ് യു. യു ഹാവ് ടു ഗോ ഔട്ട് ആൻഡ് ഗെറ്റ് ഇറ്റ്. സോ സ്റ്റാർട്ട് സ്മോൾ, ഡ്രീം ബിഗ് ആൻഡ് മേക്ക് ടുഡേ കൗണ്ട്. എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ സക്സസ് അഥവാ വിജയം എന്ന് പറയുന്ന സാധനം നമ്മളെ തനിയെ അങ്ങോട്ട് തേടി വരുന്ന ഒരു കാര്യമല്ല, നമ്മൾ മുൻകൈ എടുത്ത് അതിനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ്. സോ ലക്ഷ്യങ്ങൾ എത്ര വലുതാകട്ടെ, അത് നേടാനുള്ള ആദ്യ പടി, ദാറ്റ് സ്മോൾ സ്റ്റെപ്പ് നമ്മൾ എടുത്തിരിക്കണം. ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ കൃത്യമായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പുകളാണ് നമ്മളെ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സാർ, ഞാൻ മിക്കപ്പോഴും ഈ ഒരു കാര്യം പറയാറുണ്ട് അല്ലേ, ന്യൂ മോർണിംഗ് എന്ന് പറയുന്നത് ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ്, ന്യൂ ഹോപ്പാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം, നമ്മുടെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. സോ അത് തന്നെയാണ് ഒരു ഗ്രേറ്റ് സക്സസിൻ്റെ ഏറ്റവും ബാക്കിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സൂര്യൻ ചേട്ടനൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട്, വളരെ പോസിറ്റീവ് ഒരു എനർജിയാണ് നമുക്ക് സൂര്യനിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. സോ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിലേക്കും ഇന്നത്തെ ഒരു ദിവസത്തിലേക്കും നമുക്കിങ്ങനെ ഗ്രാബ് ചെയ്തെടുക്കാം. ആൻഡ് നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആവട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ വിഷയമാണ്. ആൻഡ് ഇന്നത്തെ ദിവസത്തിലെ അപ്ഡേഷൻസ്, വിശേഷങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പറയാനായിട്ടുണ്ട്. ആൻഡ് നമ്മളെല്ലാവരുടെയും ലൈഫിൽ നമ്മളൊരു ചാക്ക് സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളാണ് അല്ലേ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. സോ അതിന് വേണ്ടിയിട്ടുള്ള ബേബി സ്റ്റെപ്പ് നമ്മൾ തന്നെ എടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മൾ തന്നെ ഇടണം, അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ആ ശ്രീ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: റോഡിലൊരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ, അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ, റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമാ കെയർ ഹെഡ് ഡോക്ടർ അനീഷ. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

ഹാപ്പി മോർണിംഗ്, ഹാപ്പി ട്യൂസ്ഡേ. ദിസ് ഇസ് മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജി ലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 7 കഴിഞ്ഞ് 14 ആയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, അതായത് മനുഷ്യരെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിച്ച് ഒക്കെ താൻ വലിയവനാണ് എന്ന് വിചാരിച്ചാലും, അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പവറുള്ള ആള് മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചാലും, പ്രകൃതിയുടെ മുൻപിലേക്ക് എത്തുമ്പോൾ മനുഷ്യരെ എത്ര നിസാരരാണ് എന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ നടക്കുന്ന ഫ്ലഡ്, ഉരുളുപൊട്ടൽ ഒക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലേ. എത്രയൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആളുകളാണെങ്കിലും പ്രകൃതിയുടെ ഒരു നിമിഷത്തെ ഒരു ഇത് മതി നമ്മൾക്ക്, നമ്മൾ ചിലപ്പോൾ ഒന്നും അല്ലാത്ത ഒരാളായി മാറാൻ അല്ലേ. അങ്ങനെ എത്ര നിസാരരാണെന്ന് നമ്മളെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രകൃതിയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ജാഗ്രതയും അല്ലെങ്കിൽ മുൻകരുതലും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് വലിയ ദുരന്തത്തെയും അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ. 1989 ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിവസം തുടക്കമിട്ടിട്ടുണ്ടായിരുന്നത്. സോ പ്രകൃതി ദുരന്തങ്ങളെ ഭയപ്പെടാനുള്ളതല്ല, മറിച്ച് അവയെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കാനുള്ളതാണ് എന്ന് നമ്മളെ ബോധവൽക്കരിക്കാനും എങ്ങനെ നമ്മളെ സജ്ജരാക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ ആചരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ ദുരന്ത നിവാരണ ദിനത്തിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, റെസിലിയൻസ് സ്റ്റാർട്ട്സ് അറ്റ് ഹോം എന്നുള്ളതാണ്. അതായത് അതിജീവനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്നാണെന്നാണ് ഈ വർഷത്തെ തീം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ വീട്ടിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീടിൻ്റെ വയറിങ്ങൊക്കെ സുരക്ഷിതമായിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും എമർജൻസി ആയിട്ട് വിളിക്കേണ്ട നമ്പറുകളൊക്കെ നമ്മളെ കയ്യിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, പെട്ടെന്ന് കണ്ടുപിടിക്കാനൊരു ഭാഗത്താണോ അതിരിക്കുന്നത്, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട എമർജൻസി കിറ്റ് നമ്മൾ എപ്പോഴും റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇതിനൊക്കെ നമ്മൾ ഊക്കി ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. സോ നമുക്കറിയാം ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് അയ്യോ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലോ വരുന്നത്, വളരെ അറിയാതെ അവിചാരിതമായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഫുൾ സേഫ് ആൻഡ് സെക്യൂർ, അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ, മുൻകരുതലുകളൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇവയെ നേരിടാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ മുൻകരുതലുകൾ എടുക്കുവാണെങ്കിൽ നമ്മൾക്ക് സേഫായിട്ടിരിക്കാനായിട്ടുള്ള സാധ്യതകളും ഉണ്ടാവാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ വരും തലമുറയ്ക്കായിട്ട് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളൊരു ലോകം പടുത്തുയർത്താനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് October 13. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമാണ്. സോ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ പ്രിപ്പയർഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കതല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ട്.
4: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
5: ഏവർക്കും
6: ദീപാവലി ആശംസകൾ.

0: ആറ് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ആറ് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽസിംഗ് ബിസിനെയും നിയമിച്ചു. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, സൈബർ ഭീഷണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗമാണിത്. ഭീകരവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിലെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ് യോഗമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ യുകെ ജോയിന്റ് ഇക്കണോമിക് ആന്റ് ട്രേഡ് കമ്മിറ്റിയുടെ 16th സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ജെറ്റ്കോ ബിസിനസ് പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യുകെ സാമ്പത്തിക സഹകരണം ശക്തമാകുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പിഎം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ നിന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 സാമ്പത്തിക സഹായം നൽകുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കർഷകർ നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
1: देश जब आजादी के 100 वर्ष पूरा करेगा 2047 में 2047 में तब भारत की स्थिति क्या होगी ये तय करने में हमारी खेती हमारे किसानों की बहुत बड़ी भूमिका है. ये समय भारत की कृषि को एक ऐसी दिशा देने का है नए अवसरों का भरपूर लाभ उठा सकते.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിൽ നിന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കാര്യോപദേശക സമിതിയുടെ 3rd റിപ്പോർട്ട് മുഖ്യമന്ത്രി സഭയിൽ സമർപ്പിക്കും. ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ ഇന്നലെ സഭ പാസാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകാൻ ഗവർണർ മുഖേന അഭ്യർത്ഥിക്കുന്ന പ്രമേയവുമാണ് പാസാക്കിയത്. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% സുപ്രീംകോടതി അറിയിച്ച് കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ പട്ടിക ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വിലനിർണ്ണയത്തിൽ സമഗ്രമായ പുനഃപരിശോധന വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സമിതിക്ക് ലഭിച്ച അഭിപ്രായങ്ങൾ JPC വിശദമായി ചർച്ച ചെയ്യുമെന്ന് അധ്യക്ഷനായ BJP MP സഞ്ജയ് ജയ്സ്വാൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അപകട സാധ്യതകളെക്കുറിച്ചുള്ള അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ദുരന്ത പ്രതിരോധം വീടുകളിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർ സ്ഥിരമായി ഉപയോഗിച്ചുവരുന്ന സത്വാൽ നാക്കി നങ്കി ചക്രി മേഖലയിലാണ് സ്ഫോടനം നടന്നത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ നക്സലേറ്റുകൾ ഒളിപ്പിച്ചുവച്ചിരുന്ന വൻ ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും സുരക്ഷാസേന കണ്ടെടുത്തു. വനമേഖലയിൽ സംയുക്ത സേനാ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. പോലീസ് സൂപ്രണ്ട് മയങ്ക് ഗുർജർ, അഡീഷണൽ സൂപ്രണ്ട് രോഹിത് ഷാ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ട്രെയിനിൽ മറ്റ് യാത്രക്കാർക്ക് ശല്യമായ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ വന്നാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ അധികൃതർ. ബി എൻ എസിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ട്രെയിനിലെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും സ്വകാര്യത ലംഘിക്കുന്ന രീതിയിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള നീക്കങ്ങൾ തുടർന്നു വരികയാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. വീഡിയോ കാണുന്നതിനും പാട്ട് കേൾക്കുന്നതിനും ഹെഡ്ഫോൺ ഉപയോഗിക്കണം. ബുദ്ധിമുട്ടുണ്ടായാൽ യാത്രക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പരാതിപ്പെടാമെന്നും ഉടൻ നടപടിയുണ്ടാകുമെന്നും റെയിൽവേ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ആദ്യ തവണ 1000 രൂപയായിരിക്കും പിഴ. ആവർത്തിച്ചാൽ 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കാം.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. ജി വി രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരള കായിക ദിനാഘോഷം കേരള സ്പോർട്സ് നെറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാന്റെ നറ്റ്സുഗി നിഡേറയെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ലക്ഷ്യ സെന്നും മുൻ ലോക 1 നമ്പർ താരം കിടംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. അഷ്മിത ചാലിഹ, ദേവിക സിഹാഗ്, ഉന്നതി ഹൂഡ എന്നിവർ നാളെ മത്സരത്തിനിറങ്ങും. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജമ്മുകശ്മീരിൽ അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന മലനിരകളിൽ ഹിമപാതത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലൂടെയും മലനിരകളിലൂടെയും യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ത്യയുടെയും ഇറാന്റെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇന്നലെ ചർച്ച നടത്തിയതായി ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റസായിയുമായാണ് ടെലിഫോൺ സംഭാഷണം നടത്തിയത്. വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും കരിമ്പ് കർഷകരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി 1 ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും കർഷക പ്രതിനിധി സംഘങ്ങളുമായി ന്യൂഡൽഹി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. കരിമ്പ് കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഔദ്യോഗിക എക്സ് പേജിലൂടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ പോസ്റ്റിട്ട വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് KPCC പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാളെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയിലെ അപ്രന്റീസ്ഷിപ്പ് മേള രാവിലെ 9 കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ വെച്ച് നടക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ apprenticeshipindia.gov.in പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർബൺ വിപണികൾ, യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നിവയുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും യൂറോപ്യൻ കമ്മീഷനും തമ്മിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ ഊർജ്ജ മന്ത്രാലയ സെക്രട്ടറി പങ്കജ് അഗർവാളും ടാക്സേഷൻ ആന്റ് കസ്റ്റംസ് യൂണിയൻ ഡയറക്ടർ ജനറൽ ജെറാസിമോസ് തോമസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

നമ്മുടെ കൊച്ചു കേരളത്തെ ലോക കായിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു കേട്ടോ. ഫാദർ ഓഫ് കേരള സ്പോർട്സ് എന്ന് നമ്മൾ അഭിമാനത്തോടെ വിളിക്കുന്ന ലെഫ്റ്റനന്റ് കേണൽ PR ഗോധവർമ്മ രാജ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം GV രാജ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ആ ഒരു ജന്മദിനവും നമ്മളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, എന്താണെന്നൊക്കെ നമ്മൾ പറയാം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ ലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 7 കഴിഞ്ഞ് 48 ആയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വളരെ പ്രത്യേകത ദിവസമാണ്, നമ്മൾ കേരളത്തിന് അഭിമാനിക്കേണ്ട ഒരു ദിവസമാണ്, നമ്മൾ കേരളം, നമ്മൾ മലയാളികൾ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ്. ഇന്ന് നമ്മളുടെ സംസ്ഥാന കായിക ദിനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു GV രാജ സാറിനെ കുറിച്ച് അല്ലേ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സംസ്ഥാന കായിക ദിനമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം തന്നെ ചൂസ് ചെയ്തത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ സ്ഥാപിച്ച് കേരളത്തിലെ സ്പോർട്സിനൊരു പുതിയ ദിശാബോധം നൽകിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹമായിരുന്നു കേട്ടോ. BCCI വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ മലയാളി എന്ന ബഹുമതിയും GV രാജ സാറിന് സ്വന്തമായിട്ടുള്ളതാണ്. കളിക്കളങ്ങളിൽ വിയർപ്പൊഴുക്കുന്ന ഓരോ കായിക താരത്തിനും പ്രചോദനമായിട്ട് അവരെ നാടിന്റെ അഭിമാനമാക്കി മാറ്റാനായിട്ട് നമ്മൾ നൽകുന്ന ആദരവ് കൂടിയിട്ടാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. സോ ഈ ഒരു വിശേഷ ദിവസത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള GV രാജ അവാർഡുകളൊക്കെ സമ്മാനിക്കുന്നത്. ആൻഡ് ഈ സ്പോർട്സ് അല്ലെങ്കിൽ കായിക ഇനങ്ങൾ എന്ന് പറയുന്നത് വെറുമൊരു മത്സരബുദ്ധിയോടെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലൊരു ആരോഗ്യം നൽകുന്ന ഒന്നായിട്ട് സ്പോർട്സിനെ നമ്മൾ നെഞ്ചിലേറ്റണമെന്നുകൂടി ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് ഇറക്കാനായിട്ട് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കായിക കേരളത്തിൻ്റെ എല്ലാ നക്ഷത്രങ്ങൾക്കും അതുപോലെ തന്നെ വരാനിരിക്കുന്ന പുതിയ പ്രതിഭകൾക്കുമൊക്കെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ഹൃദയം നിറഞ്ഞ കായിക ദിനാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ GV രാജ സാറിൻ്റെ ബർത്ത്ഡേ അദ്ദേഹത്തോടുള്ള ആദരവ് സൂചകയായിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം സംസ്ഥാന

ഒരു പ്രചാരണത്തിനും വളർച്ചയ്ക്കുമൊക്കെ ഇദ്ദേഹം ഒരുപാട് നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ഇൻ 1950s ട്രാവൻകൂർ കൊച്ചി ക്രിക്കറ്റ് അസോസിയേഷൻ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1950 തൊട്ട് 1963 വരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടും അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സംഘടിത കായിക വികസനത്തിന് ശക്തമായിട്ടുള്ള അടിത്തറ പാകുന്നതിൽ നിർണായക പങ്കൊക്കെ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു ദിവസം സംസ്ഥാന കായിക ദിനമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ആചരിക്കുമ്പോൾ ജസ്റ്റ് കായിക ദിനമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അതിന് ബാക്കിൽ ഇത്രയേറെ കാര്യങ്ങളുണ്ട്, അതിന് ബാക്കിൽ ഇത്രയേറെ പ്രവർത്തിച്ചിട്ടുള്ളത് ജി വി രാജ സാറാണെന്ന് നമ്മൾ അറിയണം. അദ്ദേഹം എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം, October 30.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചായിട്ടാണോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
6: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: റോഡിലൊരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ, അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ, റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമാ കെയർ ഹെഡ് ഡോക്ടർ അനീഷാർ. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ ലൗഡ് സ്പീക്കറിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: കുറച്ചവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോടായിരുന്നു. വെറും ഒരു മണിക്കൂറിന്റെ കേസല്ലേ ഉണ്ടായിരുന്നത്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: Mojo.
1: Once again, welcome back to Morning Mojo with me, RJ Elikuti. അങ്ങനെ 8 മണി സമയം കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് എഡ്യൂക്കേഷണൽ അപ്ഡേഷൻസ് നമുക്ക് പറയാനായിട്ടുണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ, കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് മദ്രാസ് IIT എക്സിക്യൂട്ടീവ് MPA എന്ന കോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. ഈ മാസം 26th വരെ നമുക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. https://doms.iitm.ac.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, കേട്ടോ. ഇത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്യുന്ന ഒരു വീക്കെൻഡ് കോഴ്സാണ്. സോ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് നമ്മൾ പാസ്സായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടൊരു 3 ഇയർ എക്സ്പീരിയൻസും ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം എന്തായാലും ഇതിന് വേണ്ടിയിട്ടുള്ളൊരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആ ഒരു എക്സാം നടക്കാനായിട്ട് പോകുന്നത് നവംബർ 14th and 15th കേട്ടോ. ആൻഡ് ഡിസംബറിലായിരിക്കും ഈ ഒരു എക്സാമിൻ്റെ, ഈ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. ആൻഡ് ബൈ 2027 ജനുവരിയിൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നുകൂടി നമുക്ക് IIT, അതായത് മദ്രാസ് IIT നിന്ന് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ IIT എക്സിക്യൂട്ടീവ് MBA ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആൻഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗോൾഡൻ ചാൻസ് ആണിത്. ആൻഡ് ഈ പറഞ്ഞ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 0444225755 എന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. നമ്പർ ഒന്നുകൂടി പറയാം, 0444225758. മദ്രാസ് IIT എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ മാസം 26th വരെ നമുക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം. ആൻഡ് നവംബർ 14th 15th എൻട്രൻസ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഡിസംബറിലായിരിക്കും കേട്ടോ ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിലെയും അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കും അതുപോലെ നമ്മുടെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്കും സ്വകാര്യ ശാസ്ത്രീയ മെഡിക്കൽ കോളേജുകളിലേക്കും ഒക്കെയുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് PG മെഡിക്കൽ ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചിട്ടുണ്ട്. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒക്ടോബർ 16th ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ആരെങ്കിലും ഇനി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ PG മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനെ അടുക്കാറായിട്ടുണ്ട്. ഒക്ടോബർ 16th വൈകിട്ട് 4 മണി വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, കേട്ടോ. അപ്പോൾ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് മികച്ച പരിചരണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയാക് കെയർ യൂണിറ്റും പ്രഗത്ഭരായ ഡോക്ടർമാരുമായി അസീസിയ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം ഇനി നിങ്ങളുടെ സേവനത്തിനുണ്ട്. അപ്പോ ഹൃദയാരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Pardons gold and diamonds manufacturers and wholesalers Nedumangad Neyattankara Kottarakara Karunagappally
0: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Stand samibam Pulaman Kottarakara

ഞാൻ തിരികെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലാക്കിൽ സമയം ദാ 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് മോജു ആണ് കൂടെയുള്ളത്. ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. സമയം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് 1 മിനിറ്റ് കഴിഞ്ഞു, 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. സമയത്തിൻ്റെ ഒക്കെ ഒരു പോക്ക്, എത്ര പെട്ടെന്നാണ് സമയം ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്നാൽ നമ്മൾ കുറച്ച് എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കേരള കേന്ദ്ര സർവകലാശാലയിൽ റിസർച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. 26 ഒക്ടോബർ വരെ നമുക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. ആൻഡ് പാർട്ട് ടൈം ആയിട്ടും ഈ ഒരു റിസർച്ച് പ്രോഗ്രാമിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 55% പി ജി കംപ്ലീറ്റ് ചെയ്തവർക്കും, അതുപോലെ തന്നെ ഇപ്പോൾ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് 55% കൂടിയിട്ട് ഇപ്പോൾ പി ജി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും, അതുപോലെ തന്നെ 75% കൂടി തന്നെ 4 വർഷ ബിരുദം കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കുമൊക്കെ ഈ പറയുന്ന റിസർച്ച് പ്രോഗ്രാമിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവർക്ക് മാത്രമല്ല, JRF, സർക്കാർ ഏജൻസികളുടെ സമാനമായിട്ടുള്ള ഫെലോഷിപ്പുകൾ, നെറ്റ്, ഗേറ്റ് എന്നിവയൊക്കെ, എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്കും, അതുപോലെ തന്നെ നെറ്റ് പരീക്ഷയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത നേടിയവർക്കും PhD പ്രവേശനത്തിന് യോഗ്യത നേടിയവർക്കും ഈ ഒരു കേരള കേന്ദ്ര സർവകലാശാലയിലെ റിസർച്ച് പ്രോഗ്രാമിന് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും www.cukerala.ac.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നമുക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 26 ഒക്ടോബർ ആണ് ലാസ്റ്റ് ഡേറ്റ്. ആൻഡ് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് 1000 rupees ആണ് കേട്ടോ. സോ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ, പാർട്ട് ടൈം ആയിട്ട് റിസർച്ച് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, ഈ കേരള കേന്ദ്ര സർവകലാശാലയുടെ റിസർച്ച് പ്രോഗ്രാമിന് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യുന്നു, 26 ഒക്ടോബർ ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ ആരെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇതിനെപ്പറ്റി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ റിമൈൻഡ് ചെയ്യാണ്, താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉള്ളൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു റിസർച്ച് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് കേട്ടോ. സോ എന്തായാലും നമുക്ക് 8:30 to 9 നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസ് അറിയിക്കാനും, ഇന്ന് ബർത്ത്ഡേ ഉണ്ടെങ്കിലും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് ആ ഒരു വിശേഷം പങ്കുവയ്ക്കാനൊക്കെ ആയിട്ട് നമ്മളെ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 0474-291-9090. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും നിങ്ങളുടെ വിഷസ് നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9522-664-9090 9526-6490. ഇതിനുവേണ്ടി മാത്രമല്ല കേട്ടോ, ഇപ്പം നമ്മൾ രാവിലെ എല്ലാവരും റഷായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് അനുഭവപ്പെടുകയും ചെറുതായിട്ട് ലേറ്റ് ആവുകയാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ, ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷനും നമ്മളുമായിട്ടൊന്ന് പാസ് ചെയ്യുവാണെങ്കിൽ, ആ വഴി ത്രൂ പാസ് ചെയ്യുന്ന ആളുകളിലേക്ക് ഞാൻ ആ ഒരു വിവരം എത്തിക്കുകയും അവർക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ചെയ്യാം കേട്ടോ. സോ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ലേറ്റൊക്കെ കാണുവാണെങ്കിൽ, കുറച്ച് സമയമെടുക്കും ഈ ഒരു വഴിയിലൂടെ ട്രാവൽ ചെയ്ത് പോകാൻ എന്നൊക്കെ തോന്നുവാണെങ്കിൽ, ആ ഒരു വിവരവും കൂടി നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. സോ മോർണിംഗ് മോജു ആണ്, ഒരുപാട് വിശേഷങ്ങൾ വഴിയെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Shreya FM 90 Nadinuppum Nadarkuppum Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതായിട്ട് മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരാളെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: എന്റെ പേര് പ്രശാന്ത്.
0: പ്രശാന്ത് ചേട്ടൻ എവിടുന്നാണ് വിളിക്കുന്നേ?
1: പത്തനാപുരം മങ്കോട് എന്ന് പറയുന്ന സ്ഥലം.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോവാണ്. ഓക്കെ ചേട്ടൻ, എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്. ഓക്കെ, ഇന്നത്തെ വിഷസ് ആർക്ക് വേണ്ടിയിട്ടാണ്?
1: എന്റെ സുഹൃത്ത് അനീഷ് എന്ന് പറയുന്ന
0: അനീഷിന് വേണ്ടിയിട്ടാണ്. ഗുഡ് ഡേ വിഷസ് ആണല്ലേ അറിയിക്കുന്നേ?
1: അതെ, പുള്ളിയുടെ മകൾക്ക്
0: എന്തോ
1: 2 വയസ്സ് തികയാണ്.
0: ഓക്കെ, മകളുടെ പേരെന്താന്ന് അറിയാമോ?
1: അതില്ല.
0: അതുല്യ. അപ്പൊ അതുല്യയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും അതുല്യക്ക് വേണ്ടിട്ടുള്ള വിഷസും അനീഷേടിന് വേണ്ടിട്ടുള്ള വിഷസും ഒക്കെ നമ്മൾ ഇന്ന് മോർണിംഗ് മോജോയിലൂടെ അറിയിക്കാം കേട്ടോ. ഓക്കെ പ്രശാന്ത്, എന്തോ പറഞ്ഞോളൂ. പാട്ട് നമ്മള് പ്ലേ ചെയ്യുന്നത് ഉച്ചക്കത്തെ ലൈവിലായിരിക്കും കേട്ടോ. ഓക്കെ, സ്പെഷ്യൽ ഡെഡിക്കേഷൻ അപ്പൊ മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പ്രശാന്ത് ചേട്ടനാണ്. പത്തനാപുരത്ത് മങ്കോട് നിന്നുമാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ട് ആയിട്ടുള്ള അനീഷ് ചേട്ടൻ്റെ മകൾ അതുല്യയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. 2 വയസ്സാണ് തികയുന്നത്. അപ്പോൾ എന്തായാലും അതുല്യ കുട്ടിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിൽ പൊതിഞ്ഞ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഒപ്പം തന്നെ അനീഷ് ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ, മകളുടെ ബർത്ത്ഡേയൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. ഒപ്പം നമ്മളെ വിളിച്ച പ്രശാന്ത് ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. നമ്മളെ കുഞ്ഞുപിള്ള ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും ഒരു ഗുഡ് ഡേ വിഷസ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കുഞ്ഞുപിള്ള ചേട്ടൻ്റെ വക എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഹാപ്പി ട്യൂസ്ഡേ വിഷസ് നമ്മൾ അറിയിക്കുന്നു. അപ്പം ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. ആൻഡ് നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആശ്രയ, ഗുഡ് മോർണിംഗ് ഏലിക്കുട്ടി. നമുക്ക് ഉണ്ടെന്ന് കരുതുന്നതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചാണ് പോകേണ്ടത്. പണവും പദവിയും സ്വപ്നങ്ങളും. അതുകൊണ്ട് ഒന്നും ശാശ്വതമല്ലാത്ത ജീവിതത്തിൽ സ്നേഹിക്കാൻ മറക്കരുത്, ജീവിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ചൊവ്വാഴ്ച ദിനം ആശംസിക്കുന്നു. നവരാത്രി ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെസ്സേജ് ിലൂടെ നമുക്കൊരു നമ്മളെ ഒരു കാര്യം റിമൈൻഡ് ചെയ്തിരിക്കുകയാണ്, ജീവിക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും മറക്കരുത് എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് അതല്ലേ. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നമ്മൾ ആരും മറക്കാതിരിക്കുക. ഒപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ തിരക്കിനിടയിൽ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാനും നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കണം എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്നാലും ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് അയച്ച് നമുക്കൊരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചിരിക്കുന്ന ശശികല ചേച്ചിക്കും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയും പ്രിയപ്പെട്ടവർക്ക് ആശംസകളും വിഷസും ഒക്കെ അറിയിക്കാനായി നമ്മളെ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 0474 291 9090, 0474 291 9090. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490906, 9526690. അപ്പോൾ നമ്മുടെ അതുല്യ കുട്ടിക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ച് കുട്ടിക്ക് വേണ്ടിയിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കൂടി വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം. ദാറ്റ് ആർക്കൊപ്പം.

0: ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നവരാത്രി
2: സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
7: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: സുജാത ചേച്ചിയും നമ്മുടെ അഫ്സലും ചേർന്ന് പാടിയിട്ടുണ്ടായിരുന്നു ഒരു ഗംഭീര പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജയലക്കുട്ടി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഉണ്ണിച്ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലായിടത്തും മഴയൊക്കെയാണ്, പെട്ടെന്ന് ഇങ്ങനെ ക്ലൈമറ്റ് ഒക്കെ മാറിയത് കൊണ്ടാണോ? എനിക്കുണ്ട് ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ. അതെ അതെ, എനിക്ക് ചെറുതായിട്ട് സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ശരിയാകുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. ഓക്കെ, ഇന്നത്തെ വിഷസ് ആർക്കാണ് അറിയിക്കുന്നത്?
1: വിഷ്ണുവും കിരണും സേതു അനീഷ് അരവിന്ദ് സുധീഷ് അനൂപ്
0: ഇവർക്കെല്ലാവർക്കും വേണ്ടി. ഇതൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ഒരുമിച്ച് പഠിച്ചാണ്. ഓക്കെ, വളരെ പണ്ട് തൊട്ട് ഒരുമിച്ച് പഠിച്ച ആളുകളാണ് അല്ലേ? ഓക്കെ, ഇപ്പോഴും എല്ലാരുമായിട്ട് കോണ്ടാക്ടിലൊക്കെ ഉണ്ടോ?
1: ഓക്കെ,
0: അപ്പം ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിട്ടാണ് ഒരു ഗുഡ് ഡേ വിഷസ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടിട്ടുള്ള ഗുഡ് ഡേ വിഷസ് അറിയിച്ചേക്കാം. ഉണ്ണിച്ചേട്ടൻ, ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടൻ ഒരു നീണ്ട നിരയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ഡേ വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഉണ്ണിച്ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ നമ്മളെ തിരിച്ചും ആശംസിക്കുകയാണ്. നമുക്ക് ജനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നേപ്പാളിൽ നിന്നും. നമ്മുടെ ജനക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ഏലക്കുട്ടി ദീദി, സുഖമാണോ? ചായ കുടിച്ചോ? എന്ന് സുഖമായിട്ടിരിക്കുകയാണ്, ചായയൊക്കെ കുടിച്ചു. ജനക്ക് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും ഒരു ഗുഡ് ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പം നമുക്ക് മഞ്ജു ചേച്ചി ഒരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്നേഹത്തോടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പിക്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മഞ്ജു ചേച്ചിക്കും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മൾ തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം നമുക്ക് സന്തോഷ് ഏട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്: നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. സന്തോഷ് ഏട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ മുഹമ്മദ് ചേട്ടനും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്: ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു, എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുഹമ്മദ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ സുലൈ ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്: എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മലപ്പുറത്ത് നിന്നും സുലൈ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ സുലൈ ചേട്ടനും ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് നമ്മളും അറിയിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെയും വിശേഷങ്ങൾ വിഷസ് പ്രിയപ്പെട്ടവർക്കായിട്ട് അറിയിക്കാനായി വിളിക്കാൻ മറക്കണ്ട, മെസ്സേജ് അയക്കാൻ മടിക്കണ്ട. വിളിക്കേണ്ട നമ്പർ 0474-291-9090-0974-2909-9090. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 9526490 9526490

0: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
1: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
2: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
3: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
4: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Standinu samibam Pulaman Kottarakara
5: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
6: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
7: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
5: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
7: YS ഉള്ളപ്പോൾ വൈ വറി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: മോജോ.
1: യെസ് മോർണിംഗ് മോജോയിൽ നമ്മൾ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? പുത്തൂർന്ന് ബിന്ദു ചേച്ചിയാണ് അല്ലേ? ഓക്കെ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ആദ്യമായിട്ടാണ്. ഓക്കെ ചേച്ചി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ, എന്താണ് ഇന്നത്തെ വിഷസ്? എന്തോ
2: ജീവിതം?
1: അത് നന്നായിട്ട് ജീവിച്ച് തീർക്കാന്നാണോ പറഞ്ഞത്? അതാണോ ആശംസിക്കുന്നത് എല്ലാവർക്കും? ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബിന്ദു ചേച്ചി വീട്ടിൽ എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണം. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, ചേച്ചിക്ക് ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചേച്ചിയും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കണം കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബിന്ദു ചേച്ചിയാണ്, പുത്തൂരിൽ നിന്നും. എല്ലാവരോടും ജീവിതം ഒന്നേ ഉള്ളൂ, അത് നന്നായി തന്നെ ജീവിക്കണം, ആസ്വദിച്ച് ജീവിക്കണം എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് നൽകിയിരിക്കുന്നു. നമ്മുടെ ബിന്ദു ചേച്ചിക്കും ഫാമിലിക്കും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും അർച്ചന മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ വിഷസ് പറയണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സച്ച് എ സ്വീറ്റ് ഗേൾ അല്ലേ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും അർച്ചനയുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഒപ്പം അർച്ചനയ്ക്ക് ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മൾ തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബിജു ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ദാമാൻ ദ്വീപിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്. മൊബൈൽ ഒന്നുമില്ലാത്ത കാലത്ത് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ. ഒരു തൂലിക സുഹൃത്ത് ഷൈനി കെ എസ്, അവൾക്കൊരു ആശംസകൾ അറിയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ബിജു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ബിജു ചേട്ടനും ഒപ്പം തന്നെ ദാ ഷൈനി ചേച്ചിക്കും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മൾ തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ജോഷു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മൈ നെയിം ഈസ് ജോഷുവ ബി ജോർജ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ജോഷുവയ്ക്കും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം നമുക്ക് സാവിത്രി അമ്മ ഒരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് പറഞ്ഞുകൊണ്ടാണ് പിക്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ തങ്കമണി ടീച്ചറും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ആശ്രയ ആൻഡ് ഏലിക്കുട്ടി, ഏവർക്കും സൗഖ്യമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് വിഷസ് കൂടിയാണ് ടീച്ചർ അറിയിച്ചിരിക്കുന്നത്. ടീച്ചർക്കും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ചാശംസിച്ചുകൊണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷേ അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഡിസ്ചാർജായി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
1: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
2: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
3: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakil Kannadagalude Vipulamaya Shekaram. Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
5: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
6: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റോഡിലൊരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണി ആയേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ, അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ, അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ, റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമാ കെയർ ഹെഡ് ഡോക്ടർ അനീഷ. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

യെസ്, കളിയാടി പാടാനല്ല മറ്റു ചില കാര്യങ്ങൾ പറയാനുള്ള നേരമായിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജില്ലയിലുള്ള ടോപ്പ് വിശേഷങ്ങളും അപ്ഡേഷൻസും ഒക്കെ ഒന്ന് അറിയിക്കാനുള്ള സമയമായിരിക്കുകയാണ് നമ്മുടെ മോർണിംഗ് മോജോയിൽ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആഴ്ചയെ ഏലിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആധാർ പോസ്റ്റ് ഓഫീസ് സേവന മേള നമ്മുടെ ജില്ലയിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട്. കൊല്ലം തപാൽ ഡിവിഷനും കൊല്ലം സിവിൽ സ്റ്റേഷനും ചേർന്നുകൊണ്ട് കളക്ട്രേറ്റിലെ IT ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു സേവന മേള നടക്കാനായിട്ട് പോകുന്നത്. 14-15 തീയതികളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും ഈ ഒരു സേവന മേള നടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ആധാർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് മേളയാണ് കേട്ടോ ഈ ഒരു മേള എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് പുതിയൊരു ആധാർ എടുക്കണമെങ്കിൽ, അതായത് 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് പുതിയ ആധാർ എടുക്കണമെങ്കിൽ ഈ ഒരു സേവന മേളയിൽ അവസരമുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിലവിലുള്ള ആധാറിലെ തെറ്റുകൾ തിരുത്താനുള്ള സൗകര്യവും ആധാർ ബയോമെട്രിക് അപ്ഡേഷനും ഡെമോഗ്രാഫിക് അപ്ഡേഷനും ആധാറിലെ രേഖകളുടെ അപ്ഡേഷനും കുട്ടികളുടെ നിർബന്ധിത ആധാർ അപ്ഡേഷൻ എന്നീ സേവനങ്ങളൊക്കെ ഈ ഒരു മേളയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവിധ പോസ്റ്റ് ഓഫീസ് സേവനങ്ങളും ഈ ഒരു മേളയിലൂടെ നമുക്ക് പരിചയപ്പെടാനും അതിൽ ജോയിൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞാൻ പറയുന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നമ്പർ ഇങ്ങനെയാണ്, 9446676542. 9446676542. ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ 9744535101 എന്ന നമ്പറിൽ വിളിച്ചാലും മതി കേട്ടോ. 9744535101. ആധാർ പോസ്റ്റ് ഓഫീസ് സേവന മേളയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 14-15 തീയതികളിൽ നമ്മുടെ കളക്ട്രേറ്റിലെ IT ഹാളിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു സേവന മേള നടക്കാനായിട്ട് പോകുന്നത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും ഈ ഒരു മേള സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആധാർ അപ്ഡേഷൻസ് എടുക്കാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ആധാർ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും രേഖകൾ ഡീറ്റെയിൽസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആധാറുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനോ തിരുത്താനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സേവനങ്ങളും ഒപ്പം തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ വിവിധ സേവനങ്ങൾ പരിചയപ്പെടാനും അതിനെ ജോയിൻ ചെയ്യാനും ഒക്കെയുള്ള അവസരം ഈ ഒരു സേവന മേളയിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് 14-15 തീയതികളിൽ നമ്മുടെ കളക്ട്രേറ്റിലെ IT ഹാളിലേക്ക് പോകാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ.

0: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒ പി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
4: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ചില പാട്ടുകൾ ഉണ്ടല്ലോ കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മനസ്സ് നിറഞ്ഞൊരു സുഖം തരും. അങ്ങനെ നമുക്ക് ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു പാട്ടാണ് ഈ ബൽറാം വേഴ്സ് താരാദാസിലെ മത്താപ്പൂ എന്നുള്ള പാട്ട്. സോ ആ ഒരു അടിപൊളി സ്ട്രോങ് വൈബ്രന്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് 9 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള വിശേഷങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഒരു മത്സരം, ഒരു കോമ്പറ്റീഷൻ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നമ്മുടെ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് കെ ജി സെക്ഷൻ മുതൽ ഡിഗ്രി വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വിവിധ കോമ്പറ്റീഷൻസ് നടത്താനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്, ഡ്രോയിങ്, ഉപന്യാസം, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ 18th ശങ്കരമംഗലം ഗവൺമെൻറ് ബോയ്സ് HSS വെച്ചിട്ട് ാണ് ഈ കോമ്പറ്റീഷൻസ് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികളുണ്ട് എങ്കിൽ ഈ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. 18th എന്ന് പറയുന്നത് സൺഡേ ആണ്. സോ കുട്ടികൾക്ക് എല്ലാവർക്കും ഓഫ് ഡേ ആണ്. സോ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം, അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 9447261253 എന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. കെ ജി സെക്ഷൻ മുതൽ ഡിഗ്രി വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. 18th ശങ്കരമംഗലം ഗവൺമെൻറ് ബോയ്സ് HSSൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ വിളിക്കാം, 9447261253. ഒപ്പം തന്നെ ഒരു പരിശീലന പദ്ധതിയിലേക്ക് കൂടിയിട്ട് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ പട്ടികജാതി വികസന വകുപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓവർസിയർ പരിശീലന പദ്ധതിയിലേക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ BTech, MTech, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്കായിട്ടാണ് ഈ ഒരു അവസരം നൽകിയിരിക്കുന്നത്. സോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ മാസം 39th വൈകിട്ട് 5 മണിക്കകം നമ്മുടെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. സോ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 0474279496 എന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. നമ്പർ ഒന്നും കൂടി പറയാം, 0474279496 എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടത്. പരിശീലന പദ്ധതിയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പട്ടികജാതി വികസന വകുപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓവർസിയർ പരിശീലന പദ്ധതിയിലേക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ BTech, MTech, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്കാണ് അവസരം വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻസ് ഈ മാസം 31st മുൻപായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ ഇനി പറയാനായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു മത്സരം നടക്കുന്നുണ്ട് കേട്ടോ, അതിനെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. പക്ഷെ ഒരു പാട്ട് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടാറ്റാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു എന്ത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു കോമ്പറ്റീഷന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മുടെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുന്ന ബൊമ്മക്കൊലുവിനൊപ്പം ഒരു സെൽഫി മത്സരം ദാ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു നാട്ടില്. സോ ബൊമ്മക്കൊലുവിനൊപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു സെൽഫി എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മികച്ച ചിത്രങ്ങളിൽ നിന്ന് ആദ്യം 3 സ്ഥാനക്കാർക്ക് 5,000, 3,000, 2,500 രൂപ എന്നിങ്ങനെ വീതം ക്യാഷ് പ്രൈസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് കൂടാതെ തന്നെ 7 മികച്ച ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഞാൻ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ ബൊമ്മക്കൊലുവിനൊപ്പമുള്ള സെൽഫി എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് നേടാനായിട്ട് ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വാട്സപ്പ് നമ്പർ ഇങ്ങനെയാണ്, 9777812 9777842. സോ ഈ ഒരു മത്സരത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇപ്പം ആഗ്രഹം തോന്നി ആരെങ്കിലും ഉണ്ടെങ്കിൽ കോമ്പറ്റീഷൻ വിൻ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുക കൂടി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ബാക്ക് ടു ഇന്നത്തെ ഒരു ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ സംസ്ഥാന കായിക ദിനമാണ് എന്നുള്ളത്. സോ നമ്മൾ ജി വി രാജ സാറിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് ആദരസൂചകമായിട്ടാണ് നമ്മൾ ഇന്ന് സംസ്ഥാനത്ത് കായിക ദിനം ആഘോഷിക്കുന്നത് എന്നുള്ളത്. സോ ഈ ഒരു ദിവസത്തിൽ തന്നെ ജി വി രാജ അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. സോ അങ്ങനെ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് മെയിൽ അത്ലറ്റായിട്ട് എൽദോസ് പോളിനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബെസ്റ്റ് ഫീമെയിൽ അത്ലറ്റായിട്ട് ട്രീസ ജോളിനെയും ബെസ്റ്റ് കോച്ചായിട്ട് അനൂപ് ജോസഫ് സാറിനെയുമാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, അതായത് സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയെടുത്തിരിക്കുന്നത് ഡോക്ടർ പി ടി ജോസഫാണ് കേട്ടോ. സോ ഈ ഒരു ദിവസം ജി വി രാജ അവാർഡുകൾ നേടിയെടുത്തിരിക്കുന്ന ഈ സൂപ്പർ ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്കും നമ്മുടെ ആശ്രയ FM ഫാമിലിയുടെ വക കൺഗ്രാറ്റുലേഷൻസ് പറയാണ് കേട്ടോ.

0: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24/7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
0: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ.

0: മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

യെസ് അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് 9 മണി കഴിഞ്ഞ 53 മിനിറ്റ് ആയിരിക്കുകയാണ്. വിച്ച് മീൻസ് എനിക്ക് നമ്മളുടെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ട്യൂസ്ഡേ ഞാൻ വിഷ് ചെയ്യുകയാണ്. റേഡിയോ വണ്ടിയുമായിട്ട് നമ്മുടെ ആർജെ ശ്രീശാന്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സോ അതുകൊണ്ട് ഞാനൊന്ന് സ്കൂട്ട് ആവട്ടെ കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട് ആർജെ ലിക്കുട്ടി, സൈനിങ് ഓഫ്.

0: മാതാപിതാക്കൾ ആവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
0: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171771.

0: സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് ഉണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: വാമദേവൻ.
0: എന്താണ്?
1: വാമദേവൻ.
0: വാമദേവൻ, ഓക്കെ, ഒരു വ്യത്യസ്തമായ പേരാണല്ലോ. ചേട്ടാ, വീട് എവിടെയാ?
1: മൈനാഗപ്പള്ളി.
0: മൈനാഗപ്പള്ളിക്കാരനാണ്? മൈനാഗപ്പള്ളി എവിടെ വീട്?
1: മൈനാഗപ്പള്ളി സോമവിലാസം ചന്തയെന്ന് പറയും.
0: സോമവിലാസം ചന്ത. ശരി, എന്റെ വീട് പതാരത്തില.
1: പതാരത്തില,
0: നമ്മളൊക്കെ അടുത്തുള്ള ആൾക്കാരാണല്ലേ.
1: അതെ അതെ.
0: ശരി, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലാ എന്റെ ഭാര്യ, അപ്പം മോനുണ്ടാന്ന് ജോലിക്ക് പോയി, മോനെ കല്യാണം കഴിച്ചു, പിന്നെ ഞാനും ഭാര്യയുള്ളൂ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. ശരി, അപ്പം എന്താ ചെയ്യുന്നേ?
1: ഞാനാ വണ്ടി ഓടിക്കുക.
0: ഡ്രൈവറാണ്. വളയം പിടിക്കാൻ തുടങ്ങിയ എത്ര നാളായി?
1: 45 വർഷം.
0: 45 വർഷമായി. ഓക്കെ, അപ്പൊ ഞാൻ പരിചയപ്പെട്ട ഏറ്റവും പരിചയ സമ്പത്തുള്ള ഡ്രൈവേഴ്സിൽ ഒരാളാണ് നമ്മുടെ വാമദേവൻ ചേട്ടൻ, കേട്ടോ. ശരി, അപ്പൊ എന്തുകൊണ്ടാ ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡ് ഇറങ്ങി? എന്തുകൊണ്ടാ?
1: അന്ന് ഞാൻ കാരണം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം തോന്നി അതിലായിരുന്നു. അങ്ങനെ മുമ്പോട്ട് അങ്ങ് പോയി.
0: നമുക്ക് ജസ്റ്റ് ഒരു ജോലി വേണം, ഒരു വരുമാനം വേണം. അപ്പൊ പെട്ടെന്ന് കിട്ടുന്ന ജോലി ഏതാണ്? ഒരു ഡ്രൈവിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡ്രൈവർ ജോലി തെരഞ്ഞെടുത്തു അല്ലേ.
1: വളരെ ചെറുപ്പത്തിലേ ഞാൻ ആ ജോലി കണ്ടുപിടിച്ചു.
0: ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 42 വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ പരിചയ സമ്പത്താ, ഒരു വലിയ എക്സ്പീരിയൻസ്. അപ്പം ലൈഫിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഓർമ്മ, ഒരു നല്ല ഓർമ്മയോ മോശം ഓർമ്മയോ ഏതെങ്കിലും ഒന്നും കാണാതിരിക്കത്തില്ല. അപ്പൊ ചോദിക്കാം, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
1: മറ്റേ മോട്ടോറുമായിട്ട് നടന്ന അപകടങ്ങളോ മറ്റേ മനുഷ്യൊന്നുമില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ അതുകൊണ്ട് ആ കൊണ്ടുണ്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ട് MLA മാര്, 4 വർഷം MLA ആയിട്ടിരുന്ന ആള്, NK പ്രേമേന്ദ്രൻ, ഊർ കുഞ്ഞോൻ, പിന്നെ അത് കഴിഞ്ഞ് ഉല്ലാസ്, അങ്ങനെ മറ്റു പലരും പല ആളുകൾ അവരെയും കൂടെ എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. പോയി അവരുടെ ഇലക്ഷൻ ഓട്ടോ ഓടിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഡ്രൈവിംഗ് ഫീൽഡ് വന്ന ശേഷം ഒരുപാട് ജനപ്രതിനിധികളുമായിട്ട് ഇടപെടാനും അതുപോലെ തന്നെ അവിടെ സംസാരിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനൊക്കെ അവസരം
1: കിട്ടിയിട്ടുണ്ടല്ലേ.
0: അതൊരു എക്സ്പീരിയൻസ് ആണല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികത്തിന് 45 വർഷമായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ വാമദേവൻ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. രണ്ട് പാട്ട് കേട്ട് തിരികെ എത്താം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേലിയ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
0: Classic hits of the hour.

0: നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിലെത്തി 45 വർഷമായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വാമദേവൻ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ ചേട്ടാ, ശരിക്കും ആക്ച്വലി ഇപ്പൊ എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് ഫീൽഡ്?
1: പൊതുവേ ഇപ്പൊ യാത്ര കുറവാ, പിന്നെ കാരണം എല്ലാരും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതിന്റെ പേരിലൊക്കെ കാരണമൊക്കെ ഓട്ടം കുറവാ. എല്ലാ വാഹനങ്ങൾക്കും ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടികൾ, ടാക്സി വണ്ടി വാഹനങ്ങൾക്ക് എല്ലാം കുറവാ ഓട്ടം. എന്നാലും ഉണ്ട്, ചെറുതായിട്ട് ജീവിച്ചു പോവാ,
0: തട്ടിയും മുട്ടി
1: പോവാം,
0: അത്രയേ ഉള്ളൂ. പണ്ടത്തെ പോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല.
1: ഇല്ല ഇല്ല.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വണ്ടികൾക്ക് ഇപ്പം ഈ ഓട്ടം കുറയുന്നത്?
1: ഇപ്പം കുറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങി, ഓരോ വീട്ടിലും മൂന്നും നാലും വണ്ടി, അത് വലുതും ചെറുതും എല്ലാം. അപ്പൊ അങ്ങനെ വരുമ്പോ ആളുകൾ യാത്ര ചെയ്യാനും ആ വണ്ടി ഉപയോഗിക്കുന്നതിന്റെ പേര് ടാക്സിയായിട്ട് എടുക്കുന്നതിന് കുറച്ച് കുറവുണ്ട്.
0: അത് പറഞ്ഞൊരു വലിയ ഫാക്ടാ, കാരണം നമ്മുടെ വീടുകളിൽ ഇപ്പം രണ്ട് മൂന്ന് വണ്ടി ഉണ്ടല്ലേ. അപ്പൊ അവരാരും നമ്മൾ ടാക്സിയെ ആശ്രയിക്കുന്ന ആ ഒരു അളവ്
1: കുറഞ്ഞിട്ടുണ്ടല്ലേ. അത്രയുണ്ട്.
0: അപ്പൊ എന്തായാലും 42 വർഷമായിട്ട് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും മുൻപോട്ടും ഇതുപോലെ ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ആയിക്കോട്ടെ.
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുന്നത് കഴിഞ്ഞ 45 വർഷമായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വാമദേവൻ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം.

0: മുനയില് മധുവിലെ കളിമയേ.
1: ശ്രേയായ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
1: റോഡിൽ ഒരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ, അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ, അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ, റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ഡോക്ടർ അനീഷ്. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again we are back on Radio 1T with me, RG Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു കാറിൽ ഒരു ചേട്ടനെ ഇരിക്കുകയാണ്. ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: സനിൽ കുമാർ.
0: സനിൽ ഏട്ടാ, വീട് അടുത്ത് തന്നെയാണോ? എസ് പി ഓഫീസിന്റെ അടുത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വൈഫ്, രണ്ട് മക്കള്, വൈഫിന്റെ അമ്മയാണ്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: ഹാപ്പി ആയിട്ട് പോകുന്നു.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? രണ്ടുപേരും നേഴ്സാണോ?
1: മാത്രം.
0: ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ എന്താ
1: ചെയ്യുന്നത്? ചെറിയൊരു കട പോലെ.
0: കടയാണോ? ഓക്കെ. കടയിൽ കച്ചവടമൊക്കെ ഉണ്ടോ? അപ്പൊ എന്തുകൊണ്ട് ബിസിനസ് രംഗത്ത് തിരിഞ്ഞത്?
1: ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ജീവിക്കാൻ വേണ്ടിട്ട്.
0: ചെറിയ വരുമാനം വേണം, അതുകൊണ്ട് നമുക്ക് പറ്റുന്ന ജോലി ബിസിനസ് ആണ് തോന്നി. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കടയിലേക്ക് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്?
1: ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ.
0: എങ്ങനെങ്കിലും ഈ ജീവിതം ഒന്ന് നയിക്കണം, അത്രേ ഉള്ളൂ.
1: വലിയ ആർഭാടങ്ങളൊന്നും ഉള്ളതല്ല,
0: അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ലെന്നാ പറയുന്നത്?
1: പലരും ഉണ്ടാവും, നമുക്കങ്ങനെ പ്രത്യേകിച്ചുള്ള
0: ആഗ്രഹങ്ങളും
1: അവത്തൊന്നുമില്ല.
0: വളരെ സാധാരണപ്പെട്ട ഒരു ആഗ്രഹമാണ്, ദൈവങ്ങൾക്കൊന്നും വലിയ പണിയില്ലാത്ത ഒരു സാധാരണപ്പെട്ട ആഗ്രഹമാണ് അല്ലേ.
1: അത്രേ ഉള്ളൂ.
0: ഓക്കെ, ശരി ശരി.
1: വേണമെന്ന് വിചാരിച്ച നടക്കത്തില്ല.
0: അതെന്തുപറ്റിയാ അങ്ങനെ പറഞ്ഞത്?
1: ഇങ്ങനെ
0: നടന്നിട്ടില്ല ഒന്നും.
1: ഓ, ഒന്നുമില്ല, നമ്മളിങ്ങനെ പോയാൽ മതി. നമ്മുടെ ഫാമിലിക്ക് ഒന്നും പ്രശ്നമില്ലാതെ ഇങ്ങനെ പോയാൽ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഏതൊരു സാധാരണപ്പെട്ട ആഗ്രഹമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ആപത്തൊന്നും ഇല്ലാതെ, നമ്മളെ നമുക്ക് കിട്ടുന്ന ചെറിയ വരുമാനമൊക്കെ ആയിട്ട് ജീവിതം സന്തോഷമായിട്ട് അങ്ങ് പോയാൽ മതി. വേറെ പ്രശ്നമൊന്നും ഇല്ല അല്ലേ.
1: ഒരു പ്രശ്നമില്ല.
0: ഓക്കെ, ശരി ശരി. അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കോട് എന്താ ചേട്ടന് പറയാനുള്ളത്?
1: സത്യസത്യമായിട്ട് പോകണം, അല്ലാതെ കള്ളം ചെയ്ത് ചോദിച്ചോണ്ട് എന്തൊരു പ്രയോജനം? ഒരു പ്രയോജനം ഇല്ല.
0: ഇന്നത്തെ കാലത്തെ അത്ര അങ്ങോട്ട് സത്യസന്ധനാവാൻ സാധിക്കുമോ?
1: സാധിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ പിടിക്കപ്പെടും. എപ്പോഴായാലും പിടിക്കപ്പെടും, അത്രേ ഉള്ളൂ.
0: അതൊരു വലിയൊരു അഡ്വൈസ് ആണ്. നമ്മള് ഇന്നത്തെ കാലത്ത് കുറച്ച് കഷ്ടമാണ്, എന്നാൽ പോലും നമ്മൾ മാക്സിമം സത്യസന്ധനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ലൈഫിൽ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ നാളെ എന്തായാലും കള്ളം പിടിക്കും അല്ലേ.
1: എപ്പോഴായാലും പിടിച്ചിരിക്കും. ഇപ്പൊ അപ്പാ ദൈവം കൊടുക്കുന്നത്, പണ്ട് പിന്നെ പിന്നെ.
0: തീർച്ചയായും കർമ്മ ഈസ് എ ബൂമറാങ് എന്ന്
1: പറയുന്നത്,
0: പല സംഭവങ്ങൾ
1: കാണുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയ കൂടെ ആയാലും ടി വി കൂടെ ആയാലും കണ്ടോണ്ടിരിക്കുകയല്ലേ.
0: ചെയ്യുന്ന പ്രവർത്തിക്ക് അന്ന് അപ്പൊ തന്നെ കിട്ടും,
1: അപ്പൊ കിട്ടണം.
0: തീർച്ചയായിട്ടും തീർച്ചയായും. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്ന പോലെ ലൈഫിൽ നമുക്ക് ഓരോ ഓരോ എന്താണ് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ മുൻനിർത്തി ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോവുക, ജീവിതം ഹാപ്പി ആയിട്ട് ഇരിക്കുക അല്ലേ.
1: ഹാപ്പി ആയിട്ട് അത്രേ ഉള്ളൂ, പോകുന്നവരെ പോവുക, ഹാപ്പി ആയിട്ട് പോവുക.
0: അതെ, അത്രേ ഉള്ളൂ, പോകുന്നവരെ അങ്ങ് അടിച്ചു പിടിച്ചങ്ങ് പോവുക, അത്രേ ഉള്ളൂ. ശരി. അപ്പൊ എന്തായാലും ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് കൊട്ടാരക്ക സ്വദേശിയായ സനിൽ കുമാർ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നയൻറ്റി നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്നാലും നമ്മളെ കരുത്ത് നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെ തിന്ന് ഒരുപാട് നല്ല നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: സന്തോഷ്.
0: സന്തോഷ് ചേട്ടാ, വീട് എവിടെ തന്നെയാണോ?
1: വീട് ഓടനാവട്ടം.
0: ഓടനാവട്ടം സ്വദേശിയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ?
1: വീട്ടില് ഭാര്യ, മകൻ, പിന്നെ അമ്മായി. അമ്മ
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: ആ, കുഴപ്പമില്ല.
0: സന്തോഷം എന്തൊക്കെ? അപ്പം മകൻ എന്താ ചെയ്യുന്നത്?
1: മകൻ സെവന്റ് സ്റ്റാൻഡേർഡ്.
0: സെവന്റ് പഠിക്കുകയാണ്. എങ്ങനെ പോകുന്നു മകന്റെ പഠിത്തമൊക്കെ?
1: കുഴപ്പമില്ല, ആവറേജ്.
0: ആവറേജ്, ഓക്കെ, ശരി. എപ്പോഴേ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ടീച്ചറാണ്.
0: ടീച്ചറാണ്, ഓക്കെ. അധ്യാപകനാണ്?
1: വിളിയം ടി വി ടി എച്ച് എസ്.
0: ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് എന്റെ ചേട്ടാ വിളി മാറ്റി സാർ എന്ന് വിളിക്കാം, അല്ലേ? അതെ, ശരി.
1: അത് നിങ്ങളുടെ ഇഷ്ടം.
0: ഓക്കെ, ശരി സാർ. അപ്പം ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന അധ്യാപകനാണ്?
1: ഹൈസ്കൂൾ ക്ലാസ്സിൽ.
0: ഹൈസ്കൂളിനെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ സബ്ജക്ട് ആണ്?
1: ആർട്സ്, സോഷ്യൽ സയൻസ്.
0: സോഷ്യൽ സയൻസ് ആണ്. എങ്ങനെ പോകുന്നു ടീച്ചിങ് ഒക്കെ? അധ്യാപന ജീവിതം എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല.
0: എന്തുകൊണ്ടാണ് ഈ ടീച്ചിങ് കരിയർ ചൂസ് ചെയ്യുന്നത്? ആക്ച്വലി
1: നമ്മൾ ട്രഡീഷണൽ ആയിട്ട് എല്ലാവരും ഈ ഫീൽഡ് ആയിരുന്നു, പിന്നെ നമുക്ക് അതിനോട് താല്പര്യമുണ്ട്.
0: ഫാമിലി ടീച്ചേഴ്സ് ആയിരുന്നോ?
1: അമ്മയും അച്ഛനും അവരെല്ലാം അധ്യാപകരാണ്.
0: ഓക്കെ, നമ്മുടെ ഫാമിലി ടീച്ചേഴ്സ് ആയിരുന്നു, അധ്യാപക ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു പാത തന്നെ കണ്ടിന്യൂ ചെയ്തു, അല്ലേ?
1: പിന്നെ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു.
0: താല്പര്യം കൂടെ ഉണ്ടായിരുന്നു. ശരി, ശരി. അപ്പൊ ആക്ച്വലി ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്?
1: ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യതിയാനങ്ങളുണ്ട്, എന്നാലും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് പോവുക.
0: ഞാൻ എപ്പോഴും ടീച്ചേഴ്സിനെ പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ കുട്ടികളും കുട്ടികളുടെ ഒപ്പം തന്നെ അധ്യാപകരും ഒരുപാട് മാറിയിട്ടുണ്ട്. അവർ ചിന്താഗതിയും മാറിയിട്ടുണ്ട്. പണ്ടത്തെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയ അധ്യാപകരായിരുന്നു. ഇപ്പോഴും ഉള്ളവരുണ്ട്, വടി ആയുധമാക്കുന്ന അധ്യാപകരുണ്ട്, ചാക്കോമാഷിന്റെ സെറ്റപ്പുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രിക്ട്നെസ് കാണുന്നില്ല. എല്ലാവരും വളരെ ലിബറൽ ആയിട്ട് ഇപ്പോൾ ഏത് കാലഘട്ടത്തിന് വ്യത്യാസമായിരിക്കാം. അപ്പം സാർ എങ്ങനെയുള്ള സാറാണ്? ആക്ച്വലി സ്ട്രിക്റ്റ് ആണോ അതോ കുട്ടികളുടെ മനസ്സറിയുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അധ്യാപകനാണോ?
1: ചില സാഹചര്യങ്ങളിൽ നമുക്ക് അവരെ ശാസിക്കേണ്ടി വരുമ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യും, അല്ലാതെ അവരോടൊപ്പം തന്നെ നിൽക്കുന്നതാണ്.
0: ഓക്കെ, അപ്പൊ ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്?
1: ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച്, സമൂഹം മാറുന്നതിനനുസരിച്ച് ഈ ഒരു അധ്യാപക സമൂഹം അതിനനുസരിച്ച് മാറി വരണം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും നമ്മളെ കരുതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരുക്കിലെത്തി അധ്യാപകനായ സന്തോഷ് സാറിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ദേ അധ്യാപകരായ സന്തോഷ് സാറിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സാർ, അപ്പം ഇവ എത്ര വർഷത്തെ സർവീസ് ആണ് ഈ അധ്യാപന ജീവിതത്തിൽ?
1: 15 വർഷമാവും
0: അല്ലെ? അപ്പൊ നീണ്ട 15 വർഷത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു ടീച്ചിങ് കരിയർ നിന്ന് മറക്കാനാവാത്ത ഒരു നല്ല അനുഭവം പങ്കുവെക്കാൻ പറ്റുമോ?
1: ധാരാളമുണ്ട്. കാര്യം നമ്മളിപ്പോ അവിടെ പഠിച്ച കുട്ടികൾ ഒരു പൊസിഷനിലെത്തി, നമ്മൾ അവരുടെ ആ ഒരു ഏജ് കഴിയുമ്പോൾ അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അവര് നമ്മളെ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ വന്ന് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ആ ഒരു ഫീൽഡാണ് നമുക്ക് ഇതിൽ ഒരുപാട് മേഖലകളിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ജോലി കിട്ടിയ ഒരുപാട് കുട്ടികൾ, എന്നാൽ അക്കാദമിക്കലി താഴെ തട്ടിൽ നിന്നവർ പോലും സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തി, ടൂർ പാക്കേജ് അങ്ങനെയൊക്കെ കണ്ടെത്തി സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തരായി എന്ന് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കുട്ടികൾ പഠിക്കുകയും ചെയ്തു, അഥവാ പുറകോട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവരെ ഏത് രീതിയിൽ പോയാൽ അവർക്ക് മുന്നോട്ട് പോകാമെന്നൊരു ഗൈഡൻസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്.
0: ശരി, അപ്പൊ എന്തായാലും അങ്ങനെ ആ ഒരു കർമ്മം ഇങ്ങനെ മുൻപോട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സന്തോഷം എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചതിന്, മുൻപോട്ടും ഹാപ്പി ആയിട്ട് ഒരുപാട് കുട്ടികളുടെ മനസ്സറിയുന്ന അധ്യാപകനായിട്ട് മാറാൻ സാധിക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ഓടനോട്ട സ്വദേശിയായ അധ്യാപകനായ സന്തോഷ് സാറിനെയാണ്. കേട്ടോ, ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
1: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ശ്രേയാ FM 90
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
6: റോഡിൽ ഒരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ. അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ. അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ. റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ. ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമാ കെയർ ഹെഡ് ഡോക്ടർ അനീഷ. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: ആസിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ടൈം ചെക്ക് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിറ്റ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട്. ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഉള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290904749119. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490909. 9526690909. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pattens Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Cheta ee onathinu veettil furniture adu Malaysian trip
2: ee paranju rendu orumich aayalo
1: orumich aitano
3: Nemus furniture ultimate onam fest up to 60% off koodare free Malaysia trip nedanulla suvarna avasaram ini 3 lakh rupayku mugalil purchase cheyyukayanengil ningalku gold coinum sammanam mathramalla aagarshakamaya giftukalum
1: appol ee onam Nemus furniture il thanne
3: swapna veedum swapna ഹൃദയത്തിന്റെ
4: സംരക്ഷണത്തിന് മികച്ച പരിചരണം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയാക് കെയർ യൂണിറ്റും പ്രഗത്ഭരായ ഡോക്ടർമാരുമായി അസീസിയ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം ഇനി നിങ്ങളുടെ സേവനത്തിനുണ്ട്. അപ്പോ ഹൃദയാരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: Lotus Road, private bus stand in the Samibam, Pulaman, Kottarakara.

0: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. സ്റ്റുഡിയോകൾക്ക് കൃത്യ സമയം 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്?
1: ബിന്ദു.
0: ബിന്ദു ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
1: പുത്തൂർന്നാണ്.
0: പുത്തൂർ എവിടെയായിട്ട് വരും?
1: കൊട്ടാരക്കര.
0: പുത്തൂർ എവിടെയായിട്ട് വരൂന്ന്? പുത്തൂരില്? കേട്ടില്ല. ഓക്കെ, ശരി ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? മനസ്സിലൊരു പൂമാല എന്ന പാട്ടല്ലേ? എന്തുകൊണ്ടാ ഈ പാട്ട് പറഞ്ഞേ? ഹസ്ബൻഡിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ പാട്ടൊക്കെ കേൾക്കാൻ നേരത്തെ അല്ലേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഓക്കെ,
0: ഒന്നുകൂടെ പറയോ, കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്, പറയുമോ? അംഗനവാടിയിലെ കുട്ടികൾക്ക്
1: വേണ്ടിയാണല്ലേ?
0: ഓക്കെ, പാട്ട് വെച്ചുതരാം കേട്ടോ, വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. നമ്മൾ വിളിച്ചത് നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് മനസ്സിലൊരു പൂമാല എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി ഇന്നത്തെ ചിന്താ വിഷയം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ചേട്ടന്റെ വരികൾക്ക് രാജാ സാർ ഈണം നൽകി മധുചേട്ടനും ശ്വേതാമോഹനും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പാട്ട് കേൾക്കാം ബിന്ദു ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ്കുമാർ ചേട്ടൻ കേട്ടോ. ഹായ് ആശ്രയ, എനിക്ക് അല പോലെയല്ലോ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും രാജ്കുമാറും ചേട്ടന് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി രജനി സാറിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ജയിലർ 2 വേണ്ടി അരുൺ രാജ കാമരാജൻ്റെ ലിറിക്സിൽ അനിരുദ്ധ് പാടുകയും മ്യൂസിക് ചെയ്യുകയും ചെയ്തൊരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ബ്യൂട്ടിഫുൾ പാട്ട് കേൾക്കാം. ആൻഡ് ഈ ഒരു പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എല്ലാ തലൈവർ ഫാൻസിനും വേണ്ടി കേട്ടോ. സോ അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ഇനി കാസറ്റ് കഫിലൂടെ ബാക്ക് ടു ബാക്ക് ആയി കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്ന കാസറ്റ് കഫയിലേക്ക് ഇട്ട് നമ്പർ 0474291909 0474219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാം. നമ്പർ ഇതാണ് 9526490905264949909. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: போல
1: ஆஸ்ரேயா எஃப்எம் 90 நாடினுப்பம் நாட்டார்கப்பம்
2: Pardons Golden Diamonds Manufacturers and Wholesalers Nidumangad, Neyatunkara, Kotarakara, Karunagapalli
3: One career, Varumar Swapnamala General Duty Assistant and Hospital Administration Ningalde Bhavike, Iniyoru, Mastudakam Patikyu, Professional Agu, Vijayikyu Admission, Arambichirikinu Vijaya College of Health and Management Studies, Kotarakara
4: Hello, evideya?
5: Njan nammude choice maalila
4: Maalilo? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ
5: ഷോപ്പിംഗ് മാത്രമല്ലടി ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട ഷോപ്പിംഗ് ഫുഡ് എന്റർടൈൻമെന്റ് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്
4: അതെ കുട്ടികൾ ഹാപ്പിയാവും പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ
5: അതിലാണ് മറ്റൊരു സന്തോഷം എന്താണെന്നറിയോ വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും എന്റർടൈൻമെന്റ് ചെയ്യാലേ അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ് ചോയ്സ് മാൾ MC റോഡ് കൊട്ടാരക്കര ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര ഭാവന ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ
7: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ
8: നമ്മുടെ സ്വർണം വിൽക്കാനേ സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ
4: റോഡിൽ ഒരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത് അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ഡോക്ടർ അനീഷ് ആർ കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ ലൗഡ് സ്പീക്കറിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
2: ഇത് ശാന്ത ചേച്ചിയാണ്.
1: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന്?
2: അംഗൻവാടിയിലാണ്.
1: ഓക്കെ, എന്താ പരിപാടി അവിടെ?
2: പരിപാടി ഫുഡെല്ലാം ശരിയായി, മക്കൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കാനുള്ള തയ്യാറെടുപ്പിനെ നിൽക്കുന്നു
1: ഇരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ശാന്ത് കൂട്ടിലെ ആലക്കടലിലും അങ്ങേക്കരലിലും ഉള്ള പാട്ട്.
1: അടിപൊളി മനോഹര പാടാണല്ലോ. ശരി, എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ?
2: ഇത് നല്ല ഒരു സിനിമയും പിന്നെ എപ്പോഴും കാണാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായി, പിന്നെ പാട്ടും നല്ലതാണ്.
1: അതെ,
2: പിന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയും പിന്നെ ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി
1: തീർച്ചയായിട്ടും
2: ഇഷ്ടപ്പെട്ട പാട്ടാണ്.
1: എനിക്കും വളരെ ഫേവറേറ്റ് ആയ ജാനകിയമ്മ പാടിയ ഒരു പാട്ടിലൊന്നാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു, ഈ പാട്ട് പറഞ്ഞില്ല, താങ്ക് യു കേട്ടോ.
2: മോനെ, എന്റെ ശ്രേയക്കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മോനെ,
1: ശ്രേയക്കുട്ടി കേൾക്കുന്നുണ്ടോ? ഹലോ,
2: ആ കേൾക്കുന്നുണ്ട്.
1: ശ്രേയക്കുട്ടി കൊടുത്തേ. ശ്രേക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണോ? എന്ത് കഴിച്ചു രാവിലെ? ഇലയട കഴിച്ചു. ആരാ ഇലയട ഉണ്ടാക്കി തന്നേ? ആണല്ലേ. വീട്ടിലാരൊക്കെയുണ്ട് മോളുടെ? വീട്ടിലാരൊക്കെയുണ്ട്?
2: എന്റെ വീട്ടിൽ അമ്മയുണ്ട്.
1: പിന്നെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലേ. ഈ ശാന്ത ടീച്ചർ എങ്ങനെയാ, വഴക്ക് പറഞ്ഞ കൂട്ടത്തിലാണോ? വഴക്ക് പറയോ നിങ്ങളെ? ഇല്ല, സ്നേഹമുള്ള ടീച്ചറാണല്ലേ. സ്നേഹമുണ്ടല്ലേ. ടീച്ചറിനോട് ഇഷ്ടമുണ്ടോ? ടീച്ചറിന് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും ഇനിയും വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, അടുത്തോട്ട് വിളിക്കുമ്പോ ഒരു പാട്ടുപാടി തരണേ. തീർച്ചയായിട്ടും പറയാം ചേച്ചി. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാരും
2: സുഖമായിട്ടിരിക്കുന്നു.
1: തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ആഴക്കടലിൽ നിന്ന് മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് 2005 റിലീസ് ചെയ്ത ചാന്ത് പൊട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ സാറിന്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി സ്വർഗീയ ഗായിക ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഒരു താരാട്ട് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം ശാന്ത ചേച്ചിക്കും അംഗൻവാടിയിലെ കുരുന്നുകൾക്കും വേണ്ടി കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഞാൻ ദിവ്യ മുട്ടറയിൽ നിന്ന്. എനിക്ക് ശ്രീരാഗമോ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ദിവ്യ എനിക്ക് വാട്സാപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ്. വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഇത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയ പാട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള പാട്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഇങ്ങനെ പോരട്ടെ ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് ആക്ച്വലി 94 റിലീസ് ചെയ്ത പവിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഓയിൻവീട് വരികൾക്ക് ഒരു 25-കാരൻ 94 ഒരു 25-കാരൻ ചെയ്ത ഒരു മാജിക്ക്, അതായത് നമ്മുടെ ശരത് സാർ ചെയ്തൊരു പാട്ടാണ് ഈ പാട്ട് കേട്ടോ. ആൻഡ് ദാസിൻ്റെ പടി അനശ്വരമാക്കിയ മനോഹരമായ ഒരു പാട്ട് കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ പ്രണയം തുളുമ്പുന്ന ഒരു പാട്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളിപ്പോഴത്തെ ഈ ജെൻസികളും ഈ ഒരു പാട്ടിൻ്റെ ചെറിയ സ്റ്റാൻസൊക്കെ പാടി നടക്കാറുണ്ട് പ്രണയിക്കുമ്പോൾ. അവർക്ക് ഒരു റീലൊക്കെ ചെയ്യുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത്രത്തോളം മനോഹരമായ രണ്ട് ബ്യൂട്ടിഫുള്ള പാട്ടാണ് ഇനി ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫിയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്ന കാസറ്റ് കഫേയിലേക്ക് നമ്പർ ഇതാണ്: 0474291904 2919. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562669409. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
3: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
4: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
5: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
9: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9 4 7 9 8 9 6 3 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9 0 7 2 5 8 5 9 0 8 എന്ന നമ്പറിലേക്ക്.

ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ചേർന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡേറ്റ, അറിവ്, നവീകരണം എന്നിവ 21-ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പവർ ടു കൺട്രോൾ സേ ആഗെ പവർ ടു എനേബിൾ പവർ ടു കോംപീറ്റ് സേ ആഗെ പവർ ടു കൊളബറേറ്റ് പവർ ടു സക്സീഡ് സേ ആഗെ പവർ ടു ഹെൽപ് अदर सक्सीड इसलिए आज मैं यहां जिस विजन के साथ आया हूं वो है पावर टू एम्पावर.
0: ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭീകരവാദം അതിർത്തി കടന്നുള്ള സംഘടിത

0: നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നീ രാജ്യങ്ങൾ അംഗമാണ്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപ്പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം ജനങ്ങളുടെ ജീവൻ പോകുന്ന സാഹചര്യമാണെന്നും 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകിവരുന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും നിലവിൽ സംസ്ഥാനത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ HMC-യിൽ നിന്നും HDS-നെയും മുഖേന ലോക്കൽ പർച്ചേസ് നടത്തിയും സ്റ്റോക്ക് കൂടുതലുള്ള ആശുപത്രികളിൽ നിന്ന് സ്റ്റോക്ക് കുറഞ്ഞ ആശുപത്രികളിലേക്ക് റീ അറേഞ്ച് ചെയ്തും മരുന്ന് ക്ഷാമം പരിഹരിച്ചു സാർ. ഇപ്പൊ മരുന്ന് ക്ഷാമമായിട്ടൊന്നുമില്ല.
0: ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും അവിടെ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുൾപ്പെടെ ആരോഗ്യ സേവനം നിഷേധിക്കപ്പെടുന്നതായും അദ്ദേഹം വിമർശിച്ചു.
2: സർ, നമ്മുടെ ആശുപത്രിയിൽ കാണുന്ന കാഴ്ച, മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ് ആളുകൾ, മരുന്ന് ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നു അവര്. നാം അതീവ ഗൌരവത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് അട്ടപ്പാടി മേഖല. അവിടെ 2 നവജാത ശിശുക്കളടക്കമാണ് 4 കുഞ്ഞുങ്ങൾ അടുത്ത നാളുകളിൽ മരണപ്പെട്ടത്. സർ, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം?
0: വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം ജൂൺ മാസത്തോടെ 111,41,00,000 മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം മാർച്ചിൽ ഇത് 109,28,00,000. ഇന്റർനെറ്റ് വരിക്കാരിൽ 4,77,00,000 പേർ വയേർഡ് ഇന്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. 106,64,00,000 പേർ വയർലെസ് ഇന്റർനെറ്റ് വരിക്കാരാണ്. രാജ്യത്തെ ടെലിഫോൺ വരിക്കാരുടെ എണ്ണത്തിലും മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ജൂൺ അവസാനത്തോടെ 1,00,000 വർധനയുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ സാധ്യത 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. പ്രതീക്ഷിച്ചതിലും മികച്ച സാമ്പത്തിക മുന്നേറ്റമാണ് ഇതിന് കാരണമെന്ന് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ IMF വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ അനുമാനം 7.1% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയതിന് പിന്നാലെയാണ് IMF നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽ സിംഗ് ബിസിനെയും നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുരാതന ഭാരതത്തിലെ അറിവിന്റെ പ്രതീകമായ നളന്ദ സർവകലാശാലയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നളന്ദ കേവലമൊരു സർവകലാശാല എന്നതിലുപരി നിരന്തര വിജ്ഞാന പ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ്. 1600 വർഷങ്ങൾക്കിപ്പുറം പുതിയ നളന്ദ സർവകലാശാല വിദ്യാഭ്യാസം, സേവനം, വികസനം എന്നിവ ഒത്തുചേരുന്ന ആധുനിക ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ മുന്നോട്ട് നയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സേവനത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രമായാണ് നളന്ദ സർവകലാശാല ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നത്. CJP നേതാക്കളായ സൌരഭ് ദാസ്, അശുതോഷ് റാംഗ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രതിഷേധങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും ജന്തർ മന്ദറിനെ ഇന്നലെ ഡൽഹി പോലീസ് ഒഴിവാക്കിയിരുന്നു. രാംലീല മൈതാനം, ബുരാരി മൈതാനം, കിഴക്കൻ ഡൽഹിയിലെ CBD മൈതാനം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള 3 സ്ഥലങ്ങൾ. ശബരിമല ദർശനത്തിനിടെ നഷ്ടപ്പെടുന്ന ഫോണുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനമൊരുക്കി പമ്പ പോലീസ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് ഉടമകൾക്ക് തിരികെ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: 2025 നവംബർ മുതൽ 2 ഘട്ടങ്ങളിലായി നടത്തി

0: സ്പെഷ്യൽ ഡ്രൈവിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 230 ഫോണുകൾ കണ്ടെടുത്ത് ഉടമകൾക്ക് നേരിട്ടും പാഴ്സൽ മുഖേനയും നൽകാൻ പമ്പ പോലീസിനായി. 11 ലക്ഷത്തിലധികം മൂല്യമുള്ള ഫോണുകളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇതിൽ ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളുമുണ്ട്. കളഞ്ഞുപോകുന്ന ഫോണുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയൊട്ടാകെ 2021 നിലവിൽ വന്ന CEIR പോർട്ടൽ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ഫോണുകളും പമ്പ സ്റ്റേഷൻ പരിധിയിൽ കളവുപോയ ഫോണുകളും ഇതിൽ ഉൾപ്പെടും.
1: അർഹരായ എല്ലാ പൌരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ക്യാമ്പുകളും വോട്ടർ സഹായ പരിപാടികളും സംഘടിപ്പിക്കുന്നു. വോട്ടർമാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും വ്യക്തിഗത വിവരങ്ങൾ തിരുത്താനും സജീവമായ നടപടികളാണ് ഇതിലൂടെ സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പിൻവാങ്ങുമെന്നും തെക്കേ ഇന്ത്യയിൽ അതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111 കോടി 41 ലക്ഷത്തിനു മുകളിൽ എത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. ആശ്രയ FM 90.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനിഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം തേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്ക് രണ്ട് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റീ ആണ് കേട്ടോ. ഹായ് ശ്രീ, തേരി മേരെ പ്രേം കഹാനി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് റീ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്നാലും റീയ്ക്ക് വേണ്ടി ആ മനോഹരമായ ഹിന്ദി പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ബോഡി ഗാർഡ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഷബീർ അഹമ്മദിൻ്റെ വരികൾക്ക് ഹിമേഷ് റഷമയ്യയുടെ ഈണത്തിൽ റാഹത്ത് ഫത്തി അലിഖാനും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സനുഷയാണ്. ഹായ് ആശ്രയ, ബാംഗ്ലൂർ ഡേയ്സിലെ ഏത് കരി രാവിലും എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് സനുഷ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും സനുഷയ്ക്ക് വേണ്ടിയും ആ ഒരു മനോഹരമായ റൊമാൻറ്റിക് പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് നമ്മുടെ സനുഷ പറഞ്ഞതുപോലെ തന്നെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം നൽകി നമ്മുടെ സ്വന്തം ഹരിചരൺ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ബാക്ക് ടു ബാക്കായി ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. നമ്പർ ഇതാണ് 0474-9090-0-4-2-9-1-9-0-0. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ ഇടാവുന്നതാണ്. നമ്പർ ഇതാണ് 9524-9090-0-9-5-2-6-4-6-9-0-9-0. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച്
5: കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
7: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
9: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
10: By the way, nammal enda paranju undu?
11: Buy 2 get 1 free undennu Jolly Silsila. Navratri special sale il daily wear sarees, churidar, churidar materials, kurta, trendy tops, midi, stylish kids wear, men's wear enniva buy 2 get 1 offer il vaangam. Bed sheets buy 1 get 1 offer il. Don't miss out.
12: Jolly Silks, the destination of silks. Kollam, Tiruvalla, Kottayam, Angamali.
13: Yasit Coffee.
14: Yasit Coffee.
13: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

ഹരീഷ് രണ്ട് പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? സിന്ധു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന്? സുഖമായിട്ടിരിക്കുന്നു. ജോലിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് എന്താ ഭക്ഷണം? അടിപൊളി വെജാണ്. ഓ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ട് കേട്ടോ, വെജാണല്ലേ. ഓക്കെ, അപ്പൊ എന്തും വീട്ടില് മറ്റുള്ളവർക്കും വെജ് ഫുഡ് ആയിരിക്കുമോ? ചേച്ചി ചേച്ചി വെജ് ആയതുകൊണ്ട് ബാക്കിയുള്ളവർ വെജാണ് കഴിക്കുന്നത്? ഓക്കെ, ശരി ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ? ഓക്കെ, ഇഷ്ടമുള്ളൊരു പാട്ടാണ്, അതുകൊണ്ട് കേൾക്കാന്ന് കരുതി അല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും വേണ്ടി വെച്ചു കൊടുക്കാം കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ച സന്തോഷം. അടുത്ത ദിവസം വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. യെസ്, നമ്മൾ വിളിച്ചത് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ആലിലെ താലിയുമായി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 2003 റിലീസ് ചെയ്ത മിഴി രണ്ടിലും എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ സാറിൻ്റെ വരികൾക്ക് രവീന്ദ്രമാഷ് ഈണം നൽകി നമ്മുടെ സ്വന്തം ജയേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലിസാണ് കേട്ടോ. ഹായ് ആശ്രയ, ഞാൻ ഹായ് ആശ്രയ, ഹായ് ശ്രീശാന്ത്, സുഖമാണോ? എനിക്ക് ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിലെ എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്ത് ഞാൻ വിളിക്കും എന്ന പാട്ട് വെച്ച് തരുമോ? ഈ പാട്ട് ആശ്രയ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് ആലിസ് ചേച്ചി അയച്ചിരിക്കുന്നത്.

മെസ്സേജുകൾ കേട്ടോ. അപ്പൊ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ പാട്ട് കേൾക്കാം ഇന്ന് കാസറ്റ് കഫേയിലൂടെ. ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി കാസറ്റ് കഫേയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. നമ്പർ ഇതാണ് 0472919090 4917919090. ഇനി വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് എടുക്കുക, ഒരു മെസ്സേജ് ആയാലും മതി. നമ്പർ ഇതാണ് 9526490906. 9526690090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
4: അതിനല്ലേ റാഫ അരോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
5: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
6: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
7: By the way nammal enda paranju unde
8: Buy 2 get 1 free undennu Jolly Silsila Navratri special sale il daily wear sarees churidar churidar materials kurta trendy tops midi stylish kids wear men's wear enniva Buy 2 get 1 offer il vaangam bedsheetgal buy 1 get 1 offer il Don't miss out
9: Jolly Silks the destination of silks Kollam Tiruvalla Kottayam Angamali
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: മിഴി രണ്ടിലും എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു സമയം ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹേമ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും ജോലിക്ക് പോയിരിക്കുന്നു, മരുമക്കളും ഉണ്ട്. എല്ലാരും ജോലിക്ക് പോയിരിക്കാ. കൂട്ടെനിക്ക് പാട്ടുകളാണ്.
0: ആഹാ, അടിപൊളി. അപ്പം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ സമയത്ത് കൂട്ട് നമ്മുടെ ആശ്രയ ഫാമിലി പാട്ടുകളാണല്ലേ? ആഹാ, അടിപൊളി. അപ്പൊ എത്ര മണിക്ക് എഴുന്നേൽക്കും രാവിലെ?
1: രാവിലെ 4 മണിക്ക്
0: എഴുന്നേൽക്കോ? ഓക്കെ. ആഹാ, മക്കൾക്ക് ജോലി ഉള്ളത് കൊണ്ട് നമുക്ക് ഭക്ഷണം കൊണ്ടുപോകണം, അതുകൊണ്ട് രാവിലെ എഴുന്നേക്കും അല്ലേ? അപ്പം FM എപ്പോ തൊട്ട് കേട്ട് തുടങ്ങും? FM അപ്പൊ എത്ര മണി മുതൽ കേട്ട് തുടങ്ങും? ആശ്രയ FM കേൾക്കുന്നുണ്ടോ? അപ്പൊ FM എത്ര മണി മുതൽ കേട്ട് തുടങ്ങുമെന്ന്? രാവിലെ
1: 4 മണിക്ക് നമ്മളെ ഡ്യൂട്ടി തുടങ്ങും. ആ, രാവിലെ 7 മണിയാകുമ്പോ പോകും. ആ, പിന്നെ കുറച്ചേരം വിശ്രമവും. നമുക്ക് ഇത് തന്നെ വെളുത്തിനെ ഞാനും പാട്ട് കേട്ടോണ്ടായിരിക്കും എന്റെ ജോലി നടത്തുന്നത്.
0: ആണല്ലേ, വീട്ടുകാർക്ക്

0: കണ്ടേ.
1: എനിക്ക് കൂട്ട് എനിക്ക് ഞാൻ തന്നെയുള്ള നല്ല ഒറ്റപ്പെടുകയും അനുഭവപ്പെടാത്തത് ഇതുകൊണ്ടുള്ള
0: ഓ അടിപൊളി, സന്തോഷം കേട്ടോ. അപ്പൊ ഇന്ന് മാസ്റ്റർ എഫ് എം 90 ഇങ്ങനെ കൂട്ടു പിടിച്ച് ലൈഫ് ഇനി മുൻപോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും.
1: ശരി, ഓക്കെ.
0: ഓക്കെ, അപ്പൊ ഇനി ഇത് പാട്ടാ കേൾക്കണ്ടേ.
1: രാജവംശത്തിലെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നുള്ള പാട്ട്.
0: ഭയങ്കര പഴയ ഒരു പാട്ടാണല്ലോ.
1: എനിക്ക് പഴയ പാടുന്ന പഴയ സാർത്തോന്നൊക്കെ എനിക്ക് ഇഷ്ടമാണ്.
0: ദാസേട്ടന്റെ പാട്ടൊക്കെ ഇഷ്ടമാണ്. ഓക്കെ ശരി, ഓക്കെ ശരി ശരി. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? ഡെഡിക്കേഷൻ ആർക്ക്
1: വേണ്ടി?
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും പാട്ട് വെച്ചു തരാം കേട്ടോ. വീണ്ടും വിളിക്കാം കേട്ടോ. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഒരുപാട് കോൾസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക കേട്ടോ. ഓക്കെ ശരി, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, നമ്മളെ വിളിച്ചത് നമ്മുടെ ഹേമ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ഒരു പഴയ പാട്ടാണ്, സന്യാസിനി നിന്ന എന്ന ഒരു പഴയ പാട്ട്. ആക്ച്വലി ഇതൊരു 74 റിലീസ് ചെയ്ത രാജഹംസം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിൻ്റെ വരികൾക്ക് ദേവരാജ മാഷ് ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രവൻ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ ഹേമ ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുനാണ് കേട്ടോ. ഹായ് ചേട്ടാ, എനിക്ക് ചമ്മക് ചെല്ലോ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് മിഥുൻ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും മിഥുന് വേണ്ടി ആ ഒരു സൂപ്പർ ഹിറ്റ് ഹിന്ദി പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി റാവൺ എന്ന സിനിമയ്ക്ക് വേണ്ടി വിശാൽ ശേഖറിൻ്റെ മ്യൂസിക്കിൽ ഏകോൺ പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ രണ്ട് അടിപൊളി പാട്ടാണ് കാസറ്റ് കഫയിൽ ഇനി ബാക്ക് ടു ബാക്കായി കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ടു ദ നമ്പർ 04-2919090. 04-2919090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്പർ ഇതാണ്, 9526490909052664909. 9526690909090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ചായിട്ടാണോ?
5: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ DT അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര. റോഡിലൊരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണി ആയേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ, അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ, അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ, റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമാ കെയർ ഹെഡ് ഡോക്ടർ അനീഷാർ. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയോട് ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇതിൽ ഫൈനലി ഒരു മെസ്സേജ് കൂടി എനിക്ക് വാട്സാപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റിമി ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ എഫ് എം, ഞാൻ റമ്യ അനിൽകുമാർ പെരുംകുളത്ത് നിന്നും. എനിക്ക് ഈ പുഴയും കടന്നു എന്ന സിനിമയിലെ കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർവർണൻ എന്ന പാട്ട് വെച്ച് തരുമോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് റിമി ചേച്ചി വാട്സാപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് കേൾക്കാം ഇന്ന് കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി 96 റിലീസ് ചെയ്ത ഈ പുഴയും കടന്ന് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് ജോൺസൺ മാഷി ഇണം നൽകി നമ്മുടെ സ്വന്തം ഭാവഗായിക സുജാത ചേച്ചി പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ടോടുകൂടി കാസറ്റ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. ഇനി നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ വിളിക്കാവുന്നതാണ്. ഏതായാലും എനിക്ക് തൽക്കാലം ഒന്ന് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ഇനി വൈകിട്ട് 9 മണിക്ക് നിശാഗന്ധിയുമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. സോ യു ആർ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീ

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ
1: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഒരു അപകടം നടക്കുന്ന സമയത്ത് നമ്മളുടെ ഹോസ്പിറ്റലില് ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ ജീവനൊക്കെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു അപകടം നടക്കുന്ന സമയത്ത് എമർജൻസി റൂമിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്, അപകട സ്ഥലത്ത് വെച്ച് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവെയർ ആയിട്ടിരിക്കണം എന്നുള്ള വിഷയത്തെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അസിസിയ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ അനീഷ് സർ ആണ്. സർ നമസ്കാരം ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ.
2: താങ്ക് യു
1: സർ. അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അപകടം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സജ്ജമായി ഇരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു എമർജൻസി റൂം ആയിരിക്കും ഹോസ്പിറ്റലില്. അപ്പം ഒരു അപകടം നടക്കുന്നു എന്നൊരു കോള് വരുന്ന സമയത്ത് നിങ്ങളുടെ എമർജൻസി റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു പ്രോട്ടോകോൾ ഒക്കെ പ്രൊസീജിയർ വൈസ് ആയിരിക്കുമല്ലോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: നോർമലി നമുക്ക് ഇങ്ങനെ ഒരു കോള് വരുന്നു, അതായത് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന ഒരു കോള് നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ ആക്ച്വലി നമ്മൾ എമർജൻസി ആയിട്ട് പ്രിപ്പയർഡ്നെസ് എന്ന് പറയും. അതായത് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലാണ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ട്രോമ ടീമുണ്ട്. ആ ട്രോമ ടീമിൽ ഒരു ഓർത്തോപീഡിഷ്യൻ, ഒരു സർജൻ, എമർജൻസി ഫിസിഷ്യൻ, പിന്നെ ലാബ്, റേഡിയോളജി, അങ്ങനെ ഒരു ടീമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ കോള് വരുന്ന തന്നെ ആ ഒരു അപകടത്തിന്റെ തീവ്രത എന്താണെന്നുള്ള ഒരു അസസ്മെന്റ് ഇനിഷ്യലി നമ്മൾ ചെയ്തിട്ട് വിളിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള പ്രിപ്പയർഡ്നെസ് എടുക്കും. അപ്പൊ ഇവർക്ക് ഒരു ട്രോമ ടീം ആക്ടിവേറ്റ് ചെയ്യുകയും അതിന് ഒത്ത് തന്നെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സജ്ജമാണ്. അതായത് ട്രോളി, ബാക്കിയുള്ള കാര്യങ്ങൾ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ബ്ലഡോ ഫ്ലൂയിഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നെ നമ്മൾ ഓൾറെഡി ഇത് ചെയ്യും. അതൊരു ഇനിഷ്യൽ ഫേസ് ഓഫ് നമ്മളുടെ ട്രീറ്റ്മെന്റ്. അതായത് പേഷ്യന്റ് ഒരു കോള് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇനിഷ്യൽ ഫേസ് ഓഫ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. ഫോളോഡ് ബൈ നമ്മൾ ഈ പേഷ്യന്റ് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിസീവ് ചെയ്യാൻ തന്നെ ആംബുലൻസ് ബേ ഉണ്ട്. അപ്പം ആംബുലൻസ് വന്ന് നിർത്തുന്ന സ്ഥലം അവിടെ തന്നെ നമ്മൾ സ്ട്രെച്ചറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയും പേഷ്യന്റിനെ നമ്മൾ പ്രോപ്പർലി നമ്മൾ ട്രോളിയിലോട്ട് റിസീവ് ചെയ്ത് അസസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിലോട്ട് കടക്കുക. ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി വേഗമായിട്ടുള്ള നമ്മളൊരു ട്രീറ്റ്മെന്റ് അല്ല, അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് മെത്തേഡ് ഉണ്ട്. അതിന് നമ്മൾ ABCDE ഗൈഡ് ലൈൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ABCDE ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ ആക്സിഡന്റിന്റെ തീവ്രത മനസ്സിലാക്കി അതിനനുസരിച്ച് എമർജൻസി ആയിട്ട് ആ പേഷ്യന്റിനെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു കോള് കിട്ടുന്നതിന് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു അപ്രോച്ചാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. റോഡ് അപകടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് ലൗഡ് സ്പീക്കറിൽ നമ്മുടെ കൂടെയുള്ളത് അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ അനീഷ് ആർ ആണ് വിത്ത് മീ ആഴ്ച എലിക്കുട്ടി.
2: ആക്സിഡന്റ് നടക്കുന്ന സമയത്തെ ആദ്യത്തെ ഒരു മണിക്കൂർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്രൂഷ്യൽ ആണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ മെഡിക്കൽ ടീമിൽ പറയുകയാണെങ്കിൽ ഗോൾഡൻ അവർ എന്നൊരു ടേം അതിനെ വിളിക്കാറുണ്ട്. അപ്പം ശരിക്കും എന്താണ് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പം ആ ഒരു മണിക്കൂറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മണിക്കൂറിൽ തന്നെ ആ ഒരു ആക്സിഡന്റ് പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അത് ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് ആ ഒരു ജീവനെ ബാധിക്കുന്നതും എങ്ങനെയാണെന്നൊന്ന് പറയാം.
3: നമ്മുടെ ഈ ട്രോമ അല്ലെങ്കിൽ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോൾ ഈ ഒരു ഗോൾഡൻ അവർ റൂൾ എന്നുള്ളൊരു സ്റ്റോപ്പ് വാച്ച് കൺസെപ്റ്റ് അല്ല മെയിൻലി നോക്കിയിട്ടത്. നമുക്ക് ഓരോ ടൈമും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു ആക്സിഡന്റ് പറ്റി ചിലപ്പോ ചിലർക്ക് ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി നല്ല സിവിയർ ആയിട്ട് ഒരു ബ്ലീഡിംഗ് ആയിട്ട് ഒരു വ്യക്തി ഇരിക്കാം. ആ വ്യക്തിയുടെ ഓരോ നിമിഷവും ആ വ്യക്തി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് ഡിലേ വരുന്ന ഓരോ മിനിറ്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അഡ് ഏർലിയസ്റ്റ് നമ്മൾ ഒരു ഇന്റർവെൻഷൻ ചെയ്തിട്ട് ആ പേഷ്യന്റിനെ ലൈഫ് സേവിംഗ് ആയിട്ട് ചെയ്യാം, അതാണ് നമ്മുടെ ഇത്. അപ്പൊ ഒരു ഗോൾഡൻ അവർ റൂൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല. ടൈം ഇറ്റ്സെൽഫ് എ ട്രീറ്റിംഗ് ഫാക്ടർ,
2: അത് ഇമ്പോർട്ടന്റ്
3: ആണ്. അപ്പൊ ഓരോ ടൈം ഡിലേ ആവുന്നതിനനുസരിച്ച് അതിന്റെ ആ ഒരു തീവ്രത കൂടിക്കൂടി വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്.
2: എത്രയും വേഗം എത്തിക്കാൻ
3: എത്രയും പെട്ടെന്ന് എത്തിക്കുക, അതാണ് കുറച്ചും കൂടെ നല്ലത്. ഈ ഗോൾഡൻ അവർ ഒരു 60 hour ഒരു സ്റ്റോപ്പ് ക്ലോക്ക് ആയിട്ട് നമ്മൾ വെച്ചാൽ പലതും ചിലപ്പോൾ എത്തണമെന്നില്ല. അപ്പൊ ഓരോ മിനിറ്റും നമ്മൾ ഇൻ ട്രോമ, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: അരവിന്ദ് ആഘോഷം. Yes, we are back on loudspeaker with me, RJ Elikutti. In the loudspeaker, we have a guest here. Assisiya Medical College Hospital, Emergency and Trauma Care Head, Dr. Anish R. Road abagadangalil, we have a lot of questions about what we are doing. We have a lot of help and we have a lot of insights that we have joined. So, let's go. Now, in this accident, we
1: have to go to that patient in the hospital. We have to go to a bystander help. ആ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒടിവോ ചതവോ മുറിവോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് പരിക്കുകൾ പറ്റിയെന്നാണ് ആളുകൾ വിലയിരുത്തുക. കാരണം നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റുന്ന പരിക്കുകൾ ഉണ്ടെങ്കിലാണ് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്കും ഒരുപാട് പരിക്കുകൾ ആക്സിഡൻസിൽ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഡോക്ടേഴ്സ് എന്ന നിലയിൽ ആദ്യമേ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം?
2: ഓക്കെ, ഇതൊരു ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ആണ് പലരുടെയും ഉള്ളിലുള്ളത്. ചിലർക്ക് ചെറിയ പുറത്തൊന്നും വിസിബിൾ ആയിട്ടില്ല, അതുകൊണ്ട് എല്ലാം ഓക്കെ ആണ് എന്നുള്ളൊരു നോർമൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ബിഹേവിയർ തോട്ട് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അതല്ല ആക്ച്വലി. നമുക്ക് ചിലപ്പം ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ചെറുതായിട്ട് വീണു, അവര് ഹെൽമെറ്റ് വെച്ചില്ല, അവര് തല വീണു, തല ചെറുതായിട്ടൊരു തട്ട് കിട്ടിയതേ ഉള്ളൂ, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ ഉള്ളിലോട്ട് എന്ത് മാത്രം ഉണ്ട്, ചിലപ്പോ ബ്രെയിനിന് എന്തെങ്കിലും ചതവ് പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു ഇതില്ല. അപ്പൊ ഇൻഷ്യൽ വരുമ്പോ ചിലപ്പോ ഇവരെല്ലാരും നോർമൽ ആയിരിക്കും, സംസാരിക്കും, നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയും. ചിലപ്പോ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവര് മോശമാവുന്നത്, പെട്ടെന്ന് കൊളാപ്സ് ആവുകയാണ്, അത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഒരു അപകടത്തിന്റെ തീവ്രത, അതായത് മെക്കാനിസം ഓഫ് ഇഞ്ചുറി, പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മളുടെ എക്സാമിനേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റീ അസസ്മെന്റ്, അതായത് ഒരിക്കലും നമ്മൾ എക്സാമിൻ ചെയ്ത് മാത്രം ആ പേഷ്യനെ കണ്ടു വിടുന്നില്ല, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ പേഷ്യനെ റീഅസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലാണ് ആ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ആ റീഅസസ്മെന്റിൽ നമുക്ക് അറിയാൻ പറ്റും വ്യക്തിക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ പുറമേ ഒരു ചെറിയ മുറിവ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ചെസ്റ്റിലോ അബ്ഡോമനിലോ ഒക്കെ പുറമേ ചെറുതായിട്ടൊരു തട്ട് കിട്ടും, അപ്പൊ ലങ്സ് പുറത്ത് തട്ട് കിട്ടുമ്പോൾ നമുക്ക് വാരിയല് പൊട്ടിയിട്ട് നമുക്ക് ലങ്സിന് ഉള്ളിൽ എയറൊക്കെ ട്രാപ്പ്, അതൊരു ഡെഡ്ലി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അതേപോലെ വയറിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഓർഗൻസ് ഒക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പുറത്തു നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്നും കാണൂല, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏർലി ആയിട്ട് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുക. ഈ എന്തെങ്കിലും ഒരു ലൈഫ് സേവിങ് ഇപ്പം എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏർലി ആയിട്ട് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക, അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് റീഅസസ് ചെയ്യുക, അത് മാത്രമാണ് നമുക്ക് ഇതിന്റെ ചെയ്യാൻ പറ്റുന്നത്.
0: അപകടങ്ങള് മുൻകൂട്ടി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, പക്ഷേ ആ ഒരു നിർണായക നിമിഷങ്ങളിൽ നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് ചെറിയൊരു ബ്രേക്കിന് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ഞാൻ മാത്രമല്ല, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ അനീഷ് ആറും നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളം ഒക്കെ എടുക്കാം, ഡേ ബൈ ഡേ ചെറുതും വലുതുമായിട്ടുള്ള ആക്സിഡൻസിന്റെ ഒരു റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നത് കാണുന്നുണ്ട്. അപ്പം വലിയ ആക്സിഡൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബസ് തമ്മിലൊക്കെ കൂട്ടിയിടിച്ചിട്ട് ഒരേ സമയം ഒരു വലിയ അപകടം നടക്കും. അപ്പം മൾട്ടിപ്പിൾ കാഷ്വാലിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് കാഷ്വാലിറ്റീസ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഇതിനെങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? ഇപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് കം അല്ലാതെ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ട ആളുകളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിനും നിങ്ങൾക്ക് ഒരു പ്രോട്ടോകോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റും.
2: അത് ഇപ്പൊ നമുക്കൊരു ഒരു ആക്സിഡന്റ് ഒരു 10 പേഷ്യന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അവരെ നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ ഈ 10 പേരെ ഒന്നിച്ച് ഡോക്ടറിനെ ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു ഇതാണ് ട്രയാജ് എന്ന് പറയുന്നത്. ട്രയാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ ഒരു കളർ കോഡഡ് ആയിട്ടുള്ള ഒരു ഇത് ഏരിയാസ് കൊടുക്കും, അതായത് റെഡ്, യെല്ലോ, ഗ്രീൻ എന്നുള്ളത്. ഇപ്പൊ റെഡിൽ വരുമ്പോ ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള ഇഞ്ചുറി, യെല്ലോയിൽ കുറച്ചും കൂടെ തീവ്രത കുറഞ്ഞത്, ഗ്രീനിൽ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ്. പക്ഷെ നമ്മൾ ഇത് വരുമ്പോ തന്നെ നമ്മൾ ചെയ്യുന്നത്, ഓരോ പേഷ്യൻസ് വരുമ്പോ തന്നെ ആദ്യമേ നമ്മൾ അസസ് ചെയ്യുന്നത് വിഷ്വലി ആണ്. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എന്ത് മാത്രം ഇത്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇനിഷ്യൽ ട്രയേജിങ് ചെയ്യുന്നത്.
1: ഓക്കെ.
2: എന്നിട്ട് ഏറ്റവും ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആവശ്യമുള്ള ഒരാൾ, അവർക്കാണ് നമ്മൾ ട്രയേജിങ് കൊണ്ട് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത്.
1: അപ്പൊ
2: ഇനിഷ്യലി വരുമ്പോ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷൻ ചെയ്തത് കാരണം അവരുടെ ജീവൻ രക്ഷിക്കുമെങ്കിൽ അവരെയാണ് നമ്മൾ റെഡിലോട്ട് ഇമ്മീഡിയറ്റ്. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ നമുക്ക് ഒരു ഫ്രാക്ചറും കാണും, ചിലപ്പോ അതേപോലെ ചെറിയ നല്ല ബ്ലീഡിംഗും ആയിട്ടായിരിക്കും ഒരു പേഷ്യന്റ്. ഫ്രാക്ചർ പുറമേ നോക്കുമ്പോൾ നല്ല ഡിഫോമിറ്റി, നമുക്ക് കാണാനൊക്കെ ഭയങ്കര മോശമായിട്ട് കൈ കൂടിഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ അതിനേക്കാള് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് ബ്ലീഡിംഗ്. അപ്പൊ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ഓരോ മിനിറ്റും നമുക്ക് ബ്ലഡ് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ച് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ നമ്മൾ ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആരെയാണ്, ഇതിൽ ബ്ലീഡിംഗ് ഉള്ള ആള്.
1: അപ്പൊ
2: നമ്മള് ഏറ്റവും പെട്ടെന്ന് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് നമ്മൾ ഇനിഷ്യലി അസസ്. പിന്നെ നമുക്ക് റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിസോഴ്സ്, നമുക്ക് അവൈലബിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലെ ഓരോ ഹോസ്പിറ്റലും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് ട്രയാജ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിന് കേപ്പബിലിറ്റി ഇല്ല എന്നുള്ളൊരു എടുക്കാൻ പറ്റാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഹയർ സെന്ററിലോട്ട് വിടാം, അറ്റ് ദി ഏർലിയസ്റ്റ് നമുക്ക് റെഫർ ചെയ്യാം, നമ്മളവിടെ വെയിറ്റില്ല. ആ ഒരു കാറ്റഗറി, ആ ഒരു ട്രയാജിങ് പ്രോസസ്സിനാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മൾട്ടിപ്പിൾ കാഷ്വാലിറ്റി സിറ്റുവേഷൻസിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയത്.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവർ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. റോഡ് അപകടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് ലൗഡ് സ്പീക്കറിൽ നമ്മുടെ കൂടെയുള്ളത് അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ അനീഷ് ആർ ആണ് വിത്ത് മീ ആർജെ എലിക്കുട്ടി.
2: ഇപ്പം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റ് ദ ഏർലിയസ്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഏതൊരു ആക്സിഡന്റ് സിറ്റുവേഷനിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ ഈ ധൃതി പിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആളുകളിൽ പല മിസ്റ്റേക്കുകളും സംഭവിക്കാറുണ്ട്. അതുമൂലം തന്നെ ഈ വിക്ടിമായിട്ടുള്ള ആളുകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഒരാളെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
3: നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ് ഈ ഒരു പെട്ടെന്ന് വരുന്ന ആക്സിഡന്റ് പറ്റി ആളെ പെട്ടെന്ന് എണീപ്പിച്ചിരുത്തുക എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ വലിച്ചെടുത്ത് തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇട്ടുകൊണ്ട് കൊണ്ടുപോവുക. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അൺനെസസറി മൂവ്മെന്റ് അവോയ്ഡ് ചെയ്യാം. നമുക്ക് അണ്ടർലൈങ് നമ്മള് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആകുമ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ഏത് ട്രോമ പേഷ്യന്റിന് സ്പൈൻ ഇഞ്ചുറി ഉണ്ടെന്ന് നമ്മൾ തന്നെ അസ്യൂം ചെയ്യണം, അണ്ടിൽ അതർവൈസ് പ്രൂവൺ. അപ്പം പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എല്ലാ പേഷ്യന്റിനും സ്പൈൻ ഇഞ്ചുറി സസ്പെക്ട്, കാരണം ഏറ്റവും ഡെഡ്ലി ആയിട്ടും പേഷ്യന്റ് ഒരു ഇതുപോലെ പക്കവാദം പോലെ അങ്ങ് കിടന്നു പോവാണ് ജീവിതകാലം മൊത്തം അവർക്കൊരു. അപ്പൊ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ് പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അതാണ് നമ്മൾ ഏറ്റവും ഇത് ചെയ്യുക. അപ്പം പേഷ്യന്റ് ഏറ്റവും സേഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ കിടക്കുക, പ്ലെയിൻ ആയിട്ട് കിടക്കുക. അണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവര് എന്തെങ്കിലും നല്ല ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്രഷൻ കൊടുക്കുക. പിന്നെ നമ്മളൊരു മെഡിക്കൽ പേഴ്സണൽ, ഒരു മെഡിക്കൽ സർവീസസിന്റെ ഹെൽപ്പ് ഏറ്റവും പെട്ടെന്ന് നമ്മൾ അക്സസ് ചെയ്യാം. ഇൻ കേസ് നമ്മൾ ട്രെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഈ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ് പേഷ്യന്റ് അങ്ങനെ പിടിച്ച് തിരിച്ചൊക്കെ മൂവ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിലേ. നമ്മള് ചിലർക്ക് ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കുഴപ്പമൊന്നുമില്ല വീട്ടിലോട്ട് പോവാം, എന്നിട്ട് ബാക്കി പിന്നുണ്ടെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇവർ വീട്ടിൽ പോകുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടുകൾ തോന്നുന്നത്. അപ്പൊ എപ്പോഴും ഒരു ആക്സിഡന്റോ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതൊരു മെഡിക്കൽ പ്രൊഫഷണലിനെ കണ്ട് അതൊരു മാനേജ് ചെയ്ത് അസസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളൊരു ഡിസിഷനിലെത്തുക. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ഡിലേ ആയി പോകുമ്പോൾ ചിലപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വേഴ്സനിങ് ആയിട്ട് പോകും. അപ്പം ഇത് രണ്ടുമാണ് മെയിൻലി ഉള്ള കൺസേൺസ്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, we are back on loudspeaker with me, RJ Elikutti. In the loudspeaker, we have a guest on the Assisiya Medical College Hospital Emergency and Trauma Care Head, Dr. Anish R. Road Abagadangalil, we have a great deal with the things that we have to do. We have to do a lot of insights. റൂൾ ആയതുകൊണ്ട് മാത്രം ചില ആളുകൾ ഫോളോ ചെയ്യുന്നതുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്നതിലുപരി ഈ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണല്ലോ നമ്മൾ ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ച ഒരാൾക്ക് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ച ഒരാൾക്ക് വരുന്ന കാര്യങ്ങളും ഇത് ചെയ്യാതെ വരുന്ന ആളുകൾക്കും എന്തൊക്കെ ബോഡിന്റെ ഉള്ളിൽ ഇന്റേണലി സംഭവിക്കാനുള്ള ചാൻസുകളുണ്ട്?
2: ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മെയിൻലി നമ്മുടെ ഈ ഒരു ഫിസിക്സ് ആണ്. അതായത് നമ്മൾ പെട്ടെന്നൊരു മൂവിങ് ഒബ്ജക്റ്റ്, അതായത് നമ്മൾ വണ്ടിയിൽ വെഹിക്കിളിൽ നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോവുകയാണ്, സഡൻ ആയിട്ട് പേഷ്യന്റ് അത് സ്റ്റോപ്പ് മോഷൻ, അതായത് നിൽക്കുകയാണ് പെട്ടെന്ന്, ഇല്ലെങ്കിൽ ഒരിടത്ത് പോയി ഇടിക്കുകയാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, നമ്മൾ ബോഡി ഫുള്ളായിട്ട് ഫ്രണ്ടിലോട്ട്, അതിനാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇനേർഷ്യ പോലെ നമ്മൾ ബോഡി ഫുള്ളായിട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നേരെ പോയിട്ട് നമുക്ക് സ്റ്റിയറിംഗിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിലോ, കാറിന്റെ ഡാഷ്ബോർഡിലോ ഇല്ലെങ്കിൽ വിൻഷീൽഡിലോ ഇതിലെല്ലാം പോയി ഇടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു പോസിബിലിറ്റി ഡീസലറേറ്റ് ചെയ്ത്, അതായത് കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് സീറ്റ് ബെൽറ്റ്. അതേപോലെ ഈ ഹെഡ് ഇഞ്ചുറി, ഈ ഹെൽമെറ്റ് വെക്കാതെ പോകുമ്പോൾ, ഹെൽമെറ്റ് വെച്ചിട്ട് പോകുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു തലയിൽ ഒരു ആക്സിഡന്റ് പറ്റി തല പോയി റോഡിൽ ഇടിക്കുകയാണെങ്കിലും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു ഇമ്പാക്ടിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിട്ട് പോകും. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇമ്പാക്ട് തറയിലായിരിക്കും. അപ്പൊ നമുക്ക് ഫുൾ ഫോഴ്സ് നമ്മുടെ ഹെഡിലും അതേപോലെ ബ്രെയിനെയും ബാധിക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പം മെയിൻലി പറയുകയാണെങ്കിൽ ഇത് നമ്മളൊരു ലോ ഉദ്ദേശം മാത്രം യൂസ് ചെയ്യാതെ അതൊരു ട്രോമയുടെ ഒരു ഫിസിക്സ് തന്നെ മാനേജ് ചെയ്യുന്ന രണ്ട് ഡിവൈസ് ആയിട്ടാണ് തോന്നുന്നത്, സീറ്റ് ബെൽറ്റും ഹെൽമെറ്റ്. അപ്പം എല്ലാരും ലോ മാത്രം നോക്കാതെ അവരുടെ സേഫ്റ്റിയും കൂടെ ശ്രദ്ധിച്ച് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും വെച്ച് തന്നെ വണ്ടി ഓട്ടിക്കുക.
1: അപകടങ്ങള് മുൻകൂട്ടി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, പക്ഷേ ആ ഒരു നിർണായക നിമിഷങ്ങളിൽ നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് ചെറിയൊരു ബ്രേക്കിന് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ഞാൻ മാത്രമല്ല, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ അനീഷ് ആറും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്, ഇപ്പം ബൈക്ക് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഒരാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആദ്യമേ തന്നെ ആ ഹെൽമെറ്റ് നമ്മൾ വലിച്ചു ഊരാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എന്താന്ന്?
2: കാരണം എങ്ങനെയാണ് ഇമ്പാക്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു ചുമ്മാ നമ്മൾ ചിലപ്പോൾ ഫുൾ ഫേസ് ആയിട്ട് വരും. ഇപ്പം ഏറ്റവും ഡേഞ്ചറസ് ആണ് ഈ ഹാഫ് ഫേസ് ഹെൽമെറ്റ്. അതൊരിക്കലും വയ്ക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെപ്പോഴും ഫുൾ ഫേസ് ഹെൽമെറ്റ്സ് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ആ ഒരു ഹെൽമെറ്റ് റിമൂവ് ചെയ്യുന്നത് നമ്മളെ നെക്കിന് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയാം. അപ്പൊ നമ്മൾ അൺനെസസറി ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂവ്മെന്റ്. അപ്പൊ നമ്മൾ വന്നോണ്ടേ ആ ഹെൽമെറ്റ് വലിച്ചു ഊരാനോ നോക്കുമ്പോൾ അവരുടെ നെക്കിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ നട്ടലിനെ അത് ബാധിക്കും നല്ല രീതിയിൽ. അപ്പൊ ആ ഒരു മൂവ്മെന്റും അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ് എല്ലാം അവോയ്ഡ് ചെയ്യാനാണ് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഊരാതിരിക്കുക എന്ന് പറയുന്നത്. ഊരിയാലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നമ്മളത് ഊരുന്നതിനും ഹെൽമെറ്റ് റിമൂവിങ് ടെക്നിക് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെല്ലാവരും ട്രോമ പീപ്പിൾസ് തന്നെ ട്രെയിൻഡ് ആണ്. അത് ഒരു സൈഡ് ഒരു സ്ട്രാപ്പ് കട്ട് ചെയ്തിട്ട് പതുക്കെ രണ്ടുപേരുടെ ഹെൽപ്പോടെ പതുക്കെ പതുക്കെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. കാരണം നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ റോഡിൽ ഒരു നോർമൽ ഒരാൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് വലിച്ച അവർ അതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കുന്നു. പക്ഷെ അവരൊരു നല്ല ഇന്റൻഷനിലാണ് ചെയ്യുന്നത്. പക്ഷെ അത് കൊണ്ട് ആ ഒരു വ്യക്തിക്ക് ലൈഫ് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ കഴിവതും ഒരു മെഡിക്കൽ പേഴ്സണലിന്റെ ഹെൽപ്പോട് കൂടി അത് ചെയ്യാൻ നോക്കുക. അല്ലാതെ ചുമ്മാ റാൻഡമായിട്ട് വലിച്ചൂരാതിരിക്കുക. പിന്നെ ഫുൾ ഫേസ് ഹെൽമെറ്റ്സുകൾ ധരിച്ച് തന്നെ വണ്ടികൾ കൂടുതൽ ഓട്ടിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു എന്ത്
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: അരവിന്ദേ ആഘോഷം. റോഡ് അപകടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് ലൗഡ് സ്പീക്കറിൽ നമ്മുടെ കൂടെയുള്ളത് അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ അനീഷ് ആർ ആണ് വിത്ത് മീ ആഴ്ച എലിക്കുട്ടി.
1: അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഇതാണ് നിയമപരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്കറിയാം. മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നുള്ളതും കർശനമായിട്ടുള്ള ഒരു നിയമം തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിക്കുന്നുണ്ട്, മദ്യപിച്ച് വാഹനം ഓടിച്ച് അത് അപകടത്തിൽ എത്തുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം അങ്ങനെ ലഹരിക്കൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ച് നമ്മൾ മെഡിക്കേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ്, അത് ബുദ്ധിമുട്ടാണോ ആ ഒരു ചികിത്സ നടത്താനൊക്കെ ആയിട്ട്, എങ്ങനെയാണ് അതിന്റെ കാര്യം?
2: ബുദ്ധിമുട്ടാണോ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചലഞ്ചിങ് ഒരു സിറ്റുവേഷനാണ്. കാരണം എന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ ഒരാള് വണ്ടി മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു, അവര് പോയി വീഴുന്നു, തലയിൽ എന്തെങ്കിലും മുറിവുണ്ട്, അപ്പം നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ഇത് ഹെഡ് ഇഞ്ചുറി കാരണമുള്ള ഒരു ബോധത്തിന്റെ വ്യത്യാസമാണോ അതോ ഈ ആൽക്കോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻടോക്സിക്കേഷന്റെ എഫക്ട് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണോ നമുക്ക് അസസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, ഏതൊരു ഡോക്ടർ ഫേസ് ചെയ്യുമ്പോഴും അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പൊ നമ്മളത് കൂടുതൽ അത് ചെയ്യാനും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ അപ്രോച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ABCD അപ്രോച്ച്, അതായത് എയർവേ നോക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റെബിലൈസ് ചെയ്യുക, പേഷ്യന്റിനെ ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് റീഅസസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. പേഷ്യന്റ് ചിലപ്പോൾ ഇൻടോക്സിക്കേറ്റഡ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, ഇല്ലെങ്കിൽ നമുക്ക് ഹെഡ് ഇഞ്ചുറി. അപ്പം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് CT പോലത്തുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാക്കാം. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് റീഅസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം നമ്മളെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു
1: സിറ്റുവേഷൻ.
2: അതുതന്നെ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലായിട്ടാണ് ഈ ആൽക്കോളിസം ഒക്കെ. അപ്പം ഈ ഒരു മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് പറ്റുന്ന ഒരു അവസ്ഥ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഡോക്ടേഴ്സിന്റെ സൈഡിൽ നോക്കുമ്പോ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, we are back on loudspeaker with me, RJ Elikutti. In the loudspeaker, നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ഡോക്ടർ അനീഷ് ആർ. റോഡ് അപകടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അപകടം പറ്റിയ ആളെ നമ്മൾ എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സുമായിട്ടാണ് സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ സാറിൽ നിന്ന് തന്നെ കേൾക്കാം.
2: മറ്റൊരു സിനേറിയോ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മുടെ മനുഷ്യരുടെ ഒരു ബേസിക് നേച്ചർ ആണ്, നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഷുഗർ ഡൗൺ ആവോ BP ഡൗൺ ആവോ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു വയ്യായിക ഫീൽ ചെയ്ത് നമ്മൾ ആദ്യം തന്നെ വെള്ളം വേണമെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പം ഈ ആക്സിഡന്റ് നടക്കുന്ന സമയങ്ങളിൽ ആക്സിഡന്റിൽ ഉള്ള ആളുകൾക്ക് നമ്മളും അത് തന്നെ ആദ്യം ചെയ്ത് നിങ്ങൾ ഓക്കെ ആണോ, നമുക്ക് ഇച്ചിരി വെള്ളം തരട്ടെ. ഇപ്പം നമ്മളോട് സംസാരിക്കാനൊക്കെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അതായിരിക്കും ആദ്യമേ അവരോട് ചോദിക്കുന്നത്. പക്ഷെ പലപ്പോഴായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ആക്സിഡന്റ് സംഭവിക്കുന്ന ആളുകൾക്ക് ആദ്യമേ വെള്ളം കൊടുക്കുന്നത് ചിലപ്പോൾ മറ്റ് പ്രശ്നങ്ങൾക്ക് കാരണമാകാം എന്നുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ പറയുന്നത്? ശരിക്കും അങ്ങനെ ഉള്ളത് തന്നെയാണോ?
3: ആക്ച്വലി നമ്മളെ ആക്സിഡന്റ് പറ്റുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു നല്ല മനസ്സല്ലേ, ഗുഡ് ഇന്റൻഷൻ വിചാരിച്ചിട്ട് നമ്മൾ അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുക. പക്ഷെ നമുക്ക് ഒരിക്കലും അറിയാത്തത് ഈ പേഷ്യന്റിന്റെ ആക്സിഡന്റിന്റെ ഇന്റൻസിറ്റി എത്രയുണ്ട്, ഉള്ളിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ നല്ല രീതിയിലാണ് ചെയ്യുന്നത്, ചിലപ്പോൾ അത് പേഷ്യന്റിന് ദോഷമായിട്ട് വരാനുള്ള കാര്യം. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഒരു പേഷ്യന്റ് ആക്സിഡന്റ് പറ്റിയൊരു വ്യക്തിക്ക് തന്നെ അതൊരു സർജറിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എമർജൻസി ആയിട്ട് ആവശ്യം വേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നാൽ നമുക്ക് അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും. അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമുക്ക് ഈ വെള്ളമോ അല്ലെങ്കിൽ ഫുഡോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെയും റിസ്ക് കൂടുതൽ, അനസ്തേഷ്യ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസുകൾ പിന്നെയും കൂടുക. അപ്പൊ കഴിവതും നമ്മൾ ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ, നമ്മുടെ നല്ല ഉദ്ദേശം കൊണ്ടാണ് ചെയ്യുന്നത് പലരും, പക്ഷെ അപ്പം ചെയ്യാൻ പറ്റുന്നത് ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ ഒരു ക്ലിയറൻസ് കിട്ടുന്നത് വരെ ഐഡിയലി ഒന്നും കൊടുക്കാതിരിക്കാം. നമ്മൾ വെള്ളം കൊടുത്താലും ചെറിയ ചെറിയ ഫുഡ്സ് എന്തെങ്കിലും കൊടുത്താൽ പോലും അത് ചിലപ്പോൾ അവർക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അതൊരു ക്ലിയറൻസ് കിട്ടുന്നത് വരെ തൽക്കാലത്തേക്ക് ഒന്നും കൊടുക്കണ്ട.
2: ഈ അപകടത്തിൽ പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന CPR അറ്റാക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന CPR തമ്മിൽ വ്യത്യാസമുണ്ടോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
3: അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ CPR ചെയ്യുന്ന ഫോർമാറ്റുകളെല്ലാം ഇപ്പം ട്രോമ കേസ് ആണെങ്കിലും അല്ലാത്ത കേസസ് ആണെങ്കിലും നോർമലിയാണ്. നമ്മൾ ജസ്റ്റ് പോയി പേഷ്യന്റ് റെസ്പോൺസ് ചെക്ക് ചെയ്യുന്നു, പൾസോ ബ്രീത്തിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, പിന്നെ നമ്മൾ ഒരു എമർജൻസി സർവീസസിന് അലേർട്ട് ചെയ്യുക, നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നോർമലി നടക്കുന്ന ഒരു സിനാരിയോ. അല്ല, ട്രോമയിൽ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ട്രോമയിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് റിവേഴ്സിബിൾ കോസസ് ഓഫ് കാർഡിയക് അറസ്റ്റ് ഉണ്ട്. അതായത് കാർഡിയക് അറസ്റ്റ് പറ്റിയാലും നമുക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കാർഡിയക് ടാമ്പോണേഡ് എന്നാണ് നമ്മൾ മെഡിക്കലി പറയുന്നത്. അതെന്ന് വെച്ചാൽ ഹാർട്ടിന് ചുറ്റും കുറച്ച് ബ്ലഡ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഹാർട്ടിന് ഒരിക്കലും പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അത് കാർഡിയക് അറസ്റ്റിൽ വരാം, ഇല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഒരു ബ്ലീഡിങ്ങിൽ കാരണം, നല്ല ബ്ലഡ് ലോസ് കാരണം കാർഡിയക് അറസ്റ്റിൽ വരാം. അപ്പൊ എന്താണ് ഇതിന്റെ കോസ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഈ CPR കൊടുക്കുന്നതിന് കൂടെ, അതിന്റെ കൂടെ തന്നെ ഇത് നമ്മൾ റിവേർട്ട് ചെയ്യാനും
2: നോക്കും.
3: അതായത് ബ്ലഡ് എമർജൻസി ആണെങ്കിൽ ബ്ലഡ് കൊടുക്കുക, ഇതേപോലെ നമ്മൾ ഹാർട്ടിന് ചുറ്റും നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നീഡിൽ ആസ്പിറേഷൻ ചെയ്യുക, അതേപോലെ ലങ്സിന് ചുറ്റും എയർ കെട്ടാം. അപ്പൊ ഇതൊക്കെ കാരണം കുറച്ച് റിവേഴ്സിബിൾ കോസസ് ഉണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് അണ്ടർലൈൻ നമുക്ക് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പേഷ്യന്റിനെ റിവേർട്ട് ചെയ്ത് കിട്ടും. ട്രോമ കാരണമുള്ള കാർഡിയക് അറസ്റ്റിലാണ്, അല്ലാതെ ബേസിക്കായിട്ട് വലിയൊരു ഡിഫറൻസ് വരുന്നില്ല.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
5: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: അരവിന്ദ് ആഘോഷം.
7: വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ഞാൻ മാത്രമല്ല, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ അനീഷ് ആറും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ അപകടം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ പോകുന്ന ആള് മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട്?
8: അതൊരു നല്ലൊരു ചോദ്യമാണ്. അത് മെയിൻലി പറയുവാണെങ്കിൽ, നമ്മള് ഇപ്പൊ റോഡിൽ കൂടെ പോകുന്ന ഒരു ആക്സിഡന്റ് കാണുന്നോണ്ട് നമ്മൾ ഓടി പോവാ, നമ്മൾ വേറൊന്നും ആലോചിക്കില്ല. അവിടെ ആക്സിഡന്റ് ആണെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടി പോകുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ഉറപ്പാക്കേണ്ടത് നമ്മൾ അടുത്ത വിക്ടിം ആവുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ ഉറപ്പാക്കാം. ബേസിക്കലി നമ്മൾ അത് പോകുന്നതിന് മുന്നേ സീൻ സേഫ്റ്റി എന്ന് പറയും. അതായത് എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ആ സീൻ സേഫ് ആണോ എന്നൊന്ന് അനലൈസ് ചെയ്യാം. അതായത് ഇപ്പം ആക്സിഡന്റ് പറ്റിയിട്ട് ആ വെഹിക്കിൾ തന്നെ ചിലപ്പം പുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പെട്രോൾ ലീക്കോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അസസ് ചെയ്തിട്ട് നമ്മൾ ക്ലിയർ ആണോ ആ സീൻ സേഫ് ആണോ നോക്കിയിട്ട് മാത്രമേ നമ്മൾ അപ്രോച്ച് ചെയ്യാം. അല്ലാതെ നമ്മൾ ഓടിപ്പോയി അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു വെഹിക്കിളിനെ വന്ന് തട്ടുവോ ഇടിക്കോ ഇല്ലെങ്കിൽ ട്രാഫിക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഓടി പോകുന്നൊരു ആ ഒരു എനർജിയിൽ നമ്മൾ ഓടി പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാതെന്നാണ് ഇത്. അപ്പൊ നമ്മളൊരു ഒരു പേഷ്യന്റ് ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാള് അവിടെ രണ്ട് ആക്സിഡന്റ് പറ്റുന്ന രണ്ടായിട്ട് മാറും അവിടെ. അപ്പം അതിനേക്കാളും നല്ലത് സീൻ സേഫ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്യാം. അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ട്രെയിൻഡ് ആണെങ്കിൽ നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളൊരു എമർജൻസി ആയിട്ട് ഒരു മെഡിക്കൽ സർവീസിന് ആംബുലൻസോ അങ്ങനെ ഒന്ന് വിളിക്കാം കേട്ടോ. അതാണ് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുന്നത്.
7: അപ്പം മെഡിക്കൽ ഹെൽപ്പ് കിട്ടാൻ വേണ്ടി ഒരു ആക്സിഡന്റ് സീനിൽ നമ്മൾ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ വിളിക്കുന്ന ആൾ ആദ്യമേ തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും പറഞ്ഞു തരേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്?
8: ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ ആക്ച്വലി എവിടെയാണ് ആക്സിഡന്റ് നടന്നത്. ഇപ്പം ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞു അവർക്ക് ലൊക്കേഷൻ ക്ലിയർലി കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതൊരു ഇഷ്യൂ ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വിളിക്കുന്ന ആംബുലൻസിന് എത്തിപ്പെടാൻ പറ്റണം. അപ്പൊ എത്താൻ ഒരു ഡിലേ ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ഒരു ലൊക്കേഷൻ പറയുമ്പോൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ പറയുക, എന്തെങ്കിലും ലാൻഡ്മാർക്കും കൂടെ ചേർത്ത് പറയുക. പിന്നെ എന്താ ആക്സിഡന്റ്, എന്താണ് കൊളിഷൻ ആണോ, എന്തെങ്കിലും ആരെങ്കിലും ഹൈറ്റിൽ നിന്ന് വീണതാണോ, എന്താ പറ്റിയെന്നുള്ള ഒരു ക്ലിയർ കട്ട് ഒരു ഐഡിയ അവർക്ക് കൊടുക്കുക. എത്ര പേരുണ്ടെന്നുള്ളൊരു ഐഡിയ കൊടുക്കുക. പിന്നെ അവർക്ക് ബോധം ഉണ്ടോ, എങ്ങനെയാണ് ബോധത്തിന്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, നല്ല ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ പ്രോപ്പർലി കൺവേ ചെയ്യുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കൺവേ ചെയ്യുക എന്നുള്ള. ലൊക്കേഷൻ കൺവേ ചെയ്യുന്നതിൽ നമുക്ക് ഡിലേ ആവോ ഇടിയ ആ ഒരു മെഡിക്കൽ പേഴ്സണൽ ആംബുലൻസ് എത്തിപ്പെടാൻ ഡിലേ ആവും തോറും അവരുടെ ചാൻസ് ഓഫ് സർവൈവലും കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പൊ ആ ലൊക്കേഷൻ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്.
7: അപകടങ്ങൾ മുൻകൂട്ടി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, പക്ഷേ ആ ഒരു നിർണായക നിമിഷങ്ങളിൽ നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് ചെറിയൊരു ബ്രേക്കിന് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. റോഡ് അപകടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് ലൗഡ് സ്പീക്കറിൽ നമ്മുടെ കൂടെയുള്ളത് അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ അനീഷ് ആർ ആണ് വിത്ത് മീ ആഴ്ച എലിക്കുട്ടി.
2: ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും വണ്ടിയിൽ ഒരു ബേസിക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലുപരി വണ്ടികളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് വലിയ ലോറികൾ ലോങ് ഡ്രൈവ് പോകുന്നത്, ബസ്സിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് മൾട്ടിപ്പിൾ കാഷ്വാലിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബേസിക് ഫസ്റ്റ് എയ്ഡ് കിട്ടിയോണ്ട് ഒരുപാട് യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതേണ്ട ആ ഒരു കിറ്റ് എന്താണ്? ബേസിക് ഫസ്റ്റ് എയ്ഡിൽ നിന്ന് മാറി നമ്മൾ ചിന്തിക്കുകയാണ്. അതിൽ ഇപ്പൊ ബാൻഡേജ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും ഉണ്ടാവും. പക്ഷെ എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കരുതേണ്ട എന്തായാലും
3: നമുക്ക് ബേസിക് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇപ്പൊ നോർമലി ഒരു ചെറിയൊരു രണ്ട് ബാൻഡേജ് കാണാം, പിന്നെ എന്തെങ്കിലും ഒരു ഗ്ലൗസസോ സിസേഴ്സോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കാണാം. ആക്ച്വലി ഫസ്റ്റ് എയ്ഡ് കിറ്റ് മാത്രം ഉണ്ടായത് കൊണ്ടല്ല, അത് നമുക്ക് പ്രോപ്പർലി യൂസ് ചെയ്യാനും കൂടെ അറിയാം, എന്നാലേ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. ഇപ്പൊ കിറ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ പറഞ്ഞ പോലെ നമുക്ക് നെസസറി ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ഗോസ് പീസ്, അതായത് നമുക്ക് ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഗോസ് പീസസ്, പിന്നെ കുറച്ച് ഗ്ലൗസ്, പിന്നെ നമുക്ക് ബാൻഡേജസ്, ഇതൊക്കെ നമുക്ക് സ്റ്റെറൈൽ ആയിട്ട്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് ടോർച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പിന്നെ ഒരു സാനിറ്റൈസിങ് ഒരു സൊല്യൂഷൻ, ഒരു ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാനിറ്റൈസിങ് സൊല്യൂഷൻസും കൂടെയാണ് മെയിൻലി പറയാനുള്ള. കിറ്റ് മാത്രമായിട്ട് വെച്ചത് കൊണ്ട് കാര്യമില്ല, കാര്യം കിറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ അറിയണം, അതൊരു എമർജൻസി പ്രിപ്പയർഡ്നെസ് ആണ്. ഇപ്പൊ എമർജൻസി വരുമ്പോ നമ്മളത് ഉപയോഗിക്കാൻ കൂടെ പഠിച്ചില്ലെങ്കിൽ അതുകൊണ്ട്
2: കാര്യമില്ല.
3: ബേസിക് ആയിട്ടുള്ള മുറിവുകളെ നമുക്ക് അതുകൊണ്ട് കണ്ടുള്ളൂ. ഇപ്പൊ സിവിയർ ആയിട്ട് ഒരു ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗോസ് പീസ് വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ഒരു റോളർ ബാൻഡേജ് വെച്ചിട്ട് നമുക്കത് കംപ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെറിയ ചെറിയ മുറിവുകളൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ അത് പ്രോപ്പർലി യൂസ് ചെയ്യാനും കൂടെ ആ വയ്ക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കണം.
2: ഇപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും. അപ്പൊ സാർ തന്നെ പറഞ്ഞു എമർജൻസി കിറ്റ് മാത്രം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ബേസിക് ആയിട്ട് ആളുകൾ അവെയർ ആയിട്ടിരിക്കേണ്ട കുറച്ച് ഹെൽപ്പ് ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയായിരിക്കും? ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട
3: ഹെൽപ്പ് ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാ പറയുമ്പോ, നമ്മൾ ഒന്നാമത്തത് ഇപ്പോ എല്ലാരും ഈ ഒരു ആളെ ഒന്ന് അപ്രോച്ച് ചെയ്യുക. അപ്രോച്ച് ചെയ്യുമ്പോ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സീൻ സേഫ് ആണോ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു സെക്കൻഡ് വിക്ടിം ആവും. പിന്നെ ഞാൻ പറയുന്നത് അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ പോയി ആക്സിഡന്റ് കഴിയുമ്പോൾ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ഡിലേ എന്തെങ്കിലും കാരണത്താൽ, പല കാരണങ്ങൾ കാരണം ഡിലേ വരാനുള്ള ചാൻസുകളുണ്ട്, അപ്പൊ ഈ ഒരു ഡിലേ അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് തന്നെയാണ് ഇതിൽ നെസസറി ആയിട്ട് നമ്മളൊരു റെസ്ക്യൂർ ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.
2: ദിവസവും ഇതുപോലുള്ള എമർജൻസി കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് സാർ. അപ്പം റോഡിൽ ഇറങ്ങുന്ന ഓരോ യാത്രക്കാരനോടും അല്ലെങ്കിൽ കാൽനടക്കാരനോടും ഒക്കെ ഒരു മെസ്സേജ് എന്ന നിലയിൽ പറയാനായിട്ടുണ്ടെങ്കിൽ സാറിന് എന്താണ് പറയാനായിട്ട്?
3: ഡെയിലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കുറെ ആക്സിഡൻസ് ഡെയിലി കാണുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സൈഡ് ഓഫ് ദിസ് എന്ന് പറഞ്ഞാല് എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാം. ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി വരുന്ന വ്യക്തിക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നാണ് ഞാൻ ഫസ്റ്റ് ആലോചിക്കുന്നത്. പലരും ഹെൽമെറ്റ് വെക്കാതെ ചെറുതൊരു ഞാനൊരു പാല് വാങ്ങിക്കിറങ്ങി, അല്ലെങ്കിൽ ഞാൻ പേപ്പർ വാങ്ങിക്കിറങ്ങിയതാ ഒരു 100 മീറ്റർ പോവാ, അപ്പൊ ഞാൻ ഹെൽമെറ്റ് വേണമെന്ന് വിചാരിച്ചില്ല. ആ ഒരു ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ ആ ഒരു അപകടത്തിന്റെ ഇന്റൻസിറ്റി അവിടെ കൺട്രോൾ
2: ആവും.
3: അപ്പം അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് നോക്കേണ്ടത്. ബേസിക്കലി എനിക്ക് പറയാനുള്ളത് എല്ലാരും പ്രോപ്പർലി ട്രാഫിക് റൂൾസും, അതായത് സീറ്റ് ബെൽറ്റും പ്രോപ്പറായിട്ട് ഹെൽമെറ്റ് ഇടുക, ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, അതൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു സ്പാൻ ഓഫ് ചെറിയൊരു മൊമെന്റിന്റെ ഒരു അശ്രദ്ധ കാരണം നമുക്കൊരു ലൈഫ് ചേഞ്ചിങ് സിറ്റുവേഷൻ തന്നെ അവിടെ ചിലപ്പോൾ നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ

0: நாட்டார்கொப்பம்.
1: Time check.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

Good evening. Welcome to Astreya Premier League with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി ആയിട്ടുണ്ട്. ഇനി അടുത്ത 2 മണിക്കൂർ സമയം നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ കുറച്ച് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഇതിൽ നിങ്ങളുടെ നോളജ് ഒന്ന് പൊടിതട്ടിയെടുക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. Throughout this week, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും ഒരു ലക്കി വിന്നറിനെയും നമ്മൾ ഫ്രൈഡേ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ് കാത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു കലക്കൻ സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ എ പി എൽ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
3: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട്
5: 9 ','////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////////
2: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ മലയാള സിനിമയിലെ കുറച്ച് ഓഡിയോ ക്ലിപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
5: ഒരു പ്ലേറ്റ് ഇറച്ചി എടുത്ത്
6: ഇത് എത്രാമത്തെ നാരാണ്?
5: തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ.
7: എന്നാലും ഒരു മര്യാദ വേണ്ട.
8: കഴിക്കട്ട് പയലിച്ചേട്ടാ, ഒറ്റ തടിയല്ലേ
9: നാരായണ. നിന്നെ അന്വേഷിച്ച് ഒരാളൊന്നിരിക്കണം.
2: യെസ്, ഇതാണ് ഓഡിയോ. ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കുറച്ച് ക്ലൂസ് ഞാൻ പറയാം. നമ്മുടെ സത്യൻ അന്തിക്കാട് സാറ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്, ലോഹിത ദാസ് കഥ എഴുതിയിട്ടുള്ള സിനിമയാണ്. നമ്മുടെ മമ്മൂക്കയും അതുപോലെ തന്നെ KPSC ലളിത പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഈ ഒരു സിനിമയിലെ അഭിനയം, നമ്മുടെ KPSC ലളിത മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ കൂടിയാണ്. അപ്പോൾ ഏത് സിനിമയാണെന്ന് മനസ്സിലായെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526-49090.

0: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളീസിൽസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-26 ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെ കൊല്ലം ജോയാലുക്ക ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ വധിച്ച ബയോഡേറ്റയുമായി എത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. A new opportunity, new beginning with Joyalukkas and Jolly Sales.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ഒരു പ്ലേറ്റ് ഇറച്ചിമുളകിനടുത്ത്.
5: ഇത് എത്രാമത്തെ ഇടനാരാണ്?
6: തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ.
5: എന്നാലും ഒരു മര്യാദ വേണ്ട.
7: കഴിക്കട്ട് പയലിച്ചേട്ടാ, ഒറ്റ തടിയല്ലേ.
5: നിന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കണേ.
0: യെസ്, ഇത് ഏത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? സുദീപ്.
8: ഹലോ
0: സുദീപ് അല്ലേ? ആദ്യമായിട്ടാണോ വിളിക്കുന്ന ചേട്ടാ? മൂന്നാമത്തെ തവണയാണ് നമ്മുടെ ഗെയിമില് കിട്ടുന്നത് അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ചായ ഒക്കെ കുടിച്ചോ? കുടിക്കാൻ സമയമായില്ലേ? ഓക്കെ. അപ്പൊ ചേട്ടാ, നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. സിനിമ ഏതാണെന്ന് മനസ്സിലായോ? കനൽക്കാറ്റാണോ? ആകാനാണ് ചാൻസ്. ഉറപ്പാണോ? അപ്പൊ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്യുവാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സുദീപ് ചേട്ടനാണ്. ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. ഷിമി ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു കനൽക്കാറ്റ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു തൃഷ്ണ. അതുല്യ, നെഫ്സി എന്നിവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നത് കനൽക്കാറ്റ് എന്നാണ്. രജീന ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ഫാൻറ്റം. ഷിബു ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ബസ് കണ്ടക്ടർ. മണികണ്ഠൻ ചേട്ടൻ, അനു, കാത്തു, അതുപോലെ തന്നെ ജ്യോതിർശിവ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു കനൽക്കാറ്റ് എന്നാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് കനൽക്കാറ്റ്. നമ്മുടെ സത്യൻ അന്തിക്കാട് സാറ് സംവിധാനം ചെയ്ത് ലോഹിതദാസ് തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക KPC ലളിത പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഇവരെ കൂടാതെ നമ്മുടെ ജയറാമുണ്ട്, ഉർവശിയുണ്ട്, മുരളിയുണ്ട്, ഒടുവിൽ ഉണ്ണികൃഷ്ണനുണ്ട്, മോഹൻരാജ് ഉണ്ട്, ഇന്നസെന്റ് ഒക്കെ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ആൻഡ് ഈ ഒരു സിനിമ കണ്ട എല്ലാവർക്കും മനസ്സിലായിക്കാണ് നമ്മുടെ KPC ലളിത അസാധ്യമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കനൽക്കാറ്റ്. ആശ എന്നൊരു കഥാപാത്രമായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നാലും മാൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
9: തനി വിറകൊക്കെ ഒന്ന് കേറിട്ടെ.
10: എന്റെ റോസി, ഇത്രയും ഭാരപ്പെട്ട പണിയിച്ചത് എന്റെ നടു തളർന്നു പോകും.
9: അതെ, പറഞ്ഞത് അങ്ങ് കേട്ടാ മതി.
10: ഇത്രേ ഉള്ളോ? ഒരു ലോഡും കൂടി ഇറക്കായിരുന്നു. ഞാൻ വെറുതെ ഇരിക്കാണല്ലോ. അവിടെ ഇരിക്കു പറക്കെ. ശില്പായതാടോ? എനിക്ക് കണ്ണണം, പക്ഷെ വിറകിന് കണ്ണില്ലല്ലോ.
0: യെസ്, ഓഡിയോ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായ കാണും ഇത് ഏത് സിനിമയിലേതാണ് എന്നുള്ളത്. പക്ഷെ എൻ്റെ ചോദ്യം ഇത് ഏത് സിനിമയിലേതാണ് എന്നുള്ളതല്ല. ഈ ഒരു ഓഡിയോയിൽ കേട്ട എല്ലാവർക്കും മനസ്സിലായ കാണും റോസി എന്നൊരു കഥാപാത്രം എത്തിയിട്ടുണ്ട്. നമ്മുടെ ദിലീപ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളൊരു സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നമ്മുടെ ദിലീപ് റോസി എന്ന് വിളിക്കുന്നത് ആരെയാണ്, ഏത് നടിയെയാണ് റോസി എന്ന് വിളിച്ചത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0974 2949 1909 0 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490906 5262669 0 ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു തകർപ്പൻ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി കറുപ്പ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171717.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
9: Valliye chakara valliye மல்லியே சந்தன மல்லியே.

0: ശ്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് കൃത്യം 45 ആയിരിക്കാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
6: തനി വിറകൊക്കെ ഒന്ന് കേറിട്ടെ.
7: എന്റെ റോസി, ഇത്രയും ഭാരപ്പെട്ട പണിയിച്ചത് എന്റെ നടു തളർന്നു പോവും.
6: അതെ, പറഞ്ഞത് അങ്ങ് കേട്ടാ മതി.
7: ഇത്രേ ഉള്ള ഒരു ലോഡും കൂടി ഇറക്കായിരുന്നു, ഞാൻ വെറുതെ ഇരിക്കാണല്ലോ. അവിടെ ഇരിക്കു പറക്കേ. ശില്പായതാടോ
5: യെസ്. നമ്മുടെ ദിലീപ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് ഈ ഒരു ഓഡിയോയില് റോസി എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ളത്. ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേ അധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അനിൽകുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഭാവന, അർച്ചന ചേച്ചി, ഷിബു ചേട്ടൻ, സുശീല ചേച്ചി, സൂരജ് ഏട്ടൻ, ഉണ്ണി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഭാവന. അതുപോലെ സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇന്ദ്രജ, മണികണ്ഠൻ ചേട്ടൻ, സതീഷ് ഏട്ടൻ, റജീന ചേച്ചി, ജ്യോതിർ ശിവ, നെഫ്സി, ഷിമി ചേച്ചി, അതുല്യ, അനു, കെവിൻ, കാത്തു ആൻഡ് ഫൈനലി പ്രസാദ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഭാവന എന്നാണ്. ഇതിൽ ഒരാളുടെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഭാവനയാണ് ഇതില് ഈ ഒരു ചാന്ത് പുട്ട് എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു. ഈ ഒരു സിനിമയിൽ നമ്മുടെ ഭാവന ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ പേര് റോസി എന്നാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിലും നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ലാൽജു സാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
8: കഞ്ഞിണ്ടാക്കില്ലടാ. ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ചു ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത കിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോട്ടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല.
9: എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക വിളച്ചൊന്ന് പറയടാ.
8: ആ, എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്.
9: മരച്ചിനി?
8: ഏ, ഓഹോ, കപ്പലണ്ടി. അയ്യേ, നല്ല നല്ല നല്ല വിശപ്പുണ്ട്, കുറച്ച് വേണോ?
5: യെസ്. നമ്മുടെ റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. നമ്മുടെ ജയറാം, പ്രേംകുമാർ, അതുപോലെ ആനി, ക്യാപ്റ്റൻ രാജു അവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ആണ്. ഏതാണ് ഈ ഒരു ഫിലിം എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526649090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളീസിൽസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-ന് 26-നും ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊല്ലം ജോയാലുക്കാസ് ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച ബയോഡേറ്റയുമായി എത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. എ ന്യൂ ഓപ്പർച്യൂണിറ്റി ന്യൂ ബിഗിനിംഗ് വിത്ത് Joya Lucas at Jolly Sales.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ്

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിമിലെ മലയാള സിനിമയിലെ കുറച്ച് ഓഡിയോ ക്ലിപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
2: ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയാൽ കഞ്ഞാവില്ല, അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ട്.
3: എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല.
2: എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്കം വിളിച്ചൊന്ന് പറയടാ.
3: ആ എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്.
2: മരച്ചിനി?
3: ഏ
2: ഓ, കപ്പലണ്ടി.
3: അയ്യേ,
2: നല്ല നല്ല നല്ല വിശപ്പുണ്ട്, കുറച്ച് വേണോ?
1: യെസ്, നമ്മുടെ ജയറാം പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ആണ്. ഏതാണ് ഈ ഒരു ഫിലിം എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സതീഷ് കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അരുൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുതുക്കോട്ടയിലെ പുതുമണവാളൻ. സുശീല ചേച്ചി, സൂരജേട്ടൻ, ഷമി ചേച്ചി, സോഫിയ ചേച്ചി, ജ്യോതിർ ശിവ, അതുല്യ, കാത്തു, റജീന ചേച്ചി, അതുപോലെ അർച്ചന ചേച്ചി, നെഫ്സി, മണികണ്ഠൻ ചേട്ടൻ, പ്രസാദ് ചേട്ടൻ, മിന്നു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്നാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന സിനിമയിൽ നമ്മുടെ ജയറാമും പ്രേംകുമാറും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആണ് കേട്ടത്. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
4: ഗുഡ് മോർണിംഗ്.
5: ആ ഗുഡ് മോർണിംഗ്
4: മോളെ.
5: ഓ, എന്തിനാ? അച്ഛനെ കാണാനാന്നോ?
4: എന്നെ മനസ്സിലായില്ലേ, ഇന്നലെ വന്നിരുന്നു. ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. വയലിൻ വയലിൻ.
5: ആ വയലിൻ വയലിൻ.
4: ആ അത്രയുള്ള, അകത്തോട്ട് വരാ,
5: സൂക്ഷിച്ച് വരണം.
1: യെസ്, കളിപ്പാട്ടം എന്ന സിനിമയിലെ ഓഡിയോ ആണ്. നമ്മുടെ ലാലേട്ടനും വേറൊരു നടിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ, ഈ ഒരു ഓഡിയോയിൽ നമ്മുടെ ലാലേട്ടൻ സംസാരിക്കുന്നത് ഏത് നടിയോടാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490906, 9526490906. സൊഹേൽ സെൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാമിനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
8: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
9: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺ.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളീസിൽസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-ഉം 26-ഉം ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊല്ലം ജോയാലുക്ക ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച ബയോഡേറ്റയുമായി എത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. എ ന്യൂ ഓപ്പർച്യൂണിറ്റി, ന്യൂ ബിഗിനിംഗ് വിത്ത് ജോയാലുക്ക ആൻഡ് ജോളി സെയിൽസ്.
4: എന്തിനാ അച്ഛനെ കാണാനാന്നോ?
5: എന്നെ മനസ്സിലായില്ലേ? ഇന്നലെ വന്നിരുന്നു. ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. വയലിൻ വയലിൻ
4: വയലിൻ വയലിൻ
5: അത്രയുള്ള അകത്തോട്ട് വരാ,
4: സൂക്ഷിച്ച് വരണം.
6: ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള കളിപ്പാട്ടം എന്ന സിനിമയിലെ ഓഡിയോ ആണ്. ഈ ഒരു ഓഡിയോയിൽ നമ്മുടെ ലാലേട്ടൻ സംസാരിക്കുന്നത് ആരോടാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ?
7: നല്ല വിശേഷം.
6: നല്ല വിശേഷമാണ്.
7: മഴയില്ല, ഇപ്പൊ നല്ല കാലാവസ്ഥയാ.
6: തെളിഞ്ഞ കാലാവസ്ഥയാണല്ലേ.
7: അതെ.
6: എപ്പൊ വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാവോ?
7: മഴ പ്രതീക്ഷിക്കാവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്.
6: പറയുന്നതല്ലേ. ഓക്കെ, അപ്പൊ ചായക്ക് കുടിച്ചോ?
7: ചായ കുടിച്ചേച്ചിരിക്കാ മോളെ.
6: കുടിച്ചേച്ചിരിക്കുവാണ്. എന്നാണ് ചായക്ക് കഴിക്കാനായിട്ടുള്ള കടിയൊക്കെ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ മോഹൻ ചേട്ടാ, നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ?
7: ഞാൻ കേട്ടായിരുന്നു. ശരിയോ തെറ്റോ, ഉർവശി ആണെന്നാണ് എന്റെ അഭിപ്രായം.
6: ഉർവശി ആണെന്നാണ് അഭിപ്രായം. ഓക്കെ,
7: പഴയ സിനിമ ഇല്ലയോ?
6: പഴയ സിനിമയാണ്. ലാലേട്ടന്റെ സിനിമയാണ്. കണ്ട സിനിമയാണ്. ഓക്കെ, അപ്പൊ
7: കണ്ട സിനിമ.
6: അപ്പൊ ഉത്തരം തെറ്റാൻ വഴിയില്ല അല്ലേ? തോന്നുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, ഇതിനകത്ത് ഊർവശിക്ക് ഒരു ചെറിയൊരു അസുഖം വരുന്നുണ്ട്, അതെന്താണെന്ന് ഓർക്കുന്നുണ്ടോ?
7: അത് ഓർക്കുന്നില്ല മോളെ, അത് പഴയതായോണ്ട് ഓർക്കുന്നില്ല.
6: അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം ഊർവശിക്ക് വരുന്നുണ്ട്.
7: ഓക്കെ
6: ഓക്കെ, അപ്പൊ എന്തായാലും മോഹൻ ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ.
7: ഓക്കെ,
6: താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറേ അധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. സോഫിയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഊർവശി. വേണുഗോപാൽ ചേട്ടൻ, നെഫ്സി, അതുല്യ, പ്രസാദ് ചേട്ടൻ, അരുൺ, സഹദേവൻ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, അർച്ചന ചേച്ചി, സുശീല ചേച്ചി, റജീന ചേച്ചി, ഷമി ചേച്ചി ആൻഡ് ഫൈനലി ഉണ്ണി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഊർവശി എന്നാണ്. നമ്മുടെ ലാലേട്ടൻ ഉർവശിയോട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. ആൻഡ് ഉർവശിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭാഗ്യലക്ഷ്മിയാണ്. ഒരുപാട് മലയാള സിനിമയിലെ നായകന്മാർക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുള്ള ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഭാഗ്യലക്ഷ്മി. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
8: ഏഞ്ചൽ,
9: എന്തോ
8: ആ സുധീരന്റെ വണ്ടിയുടെ നമ്പർ എത്ര നോക്കി പറഞ്ഞു?
9: എന്റെ ഉണ്ട് സാർ.
8: ആ നമ്പർ പറഞ്ഞു.
9: കിർ 37 53.
8: കിറോ നോട്ട് KER 3753. ഏഞ്ചൽ ഏതുവരെ പഠിച്ചു?
9: 4B.
8: നന്നായി.
6: നമ്മുടെ ജയസൂര്യ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഇടി എന്ന മൂവിയിലെ ഒരു ഡയലോഗാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു സിനിമയിൽ നമ്മുടെ ജയസൂര്യ ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്താണ്? അതായത് എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് ചെയ്തിട്ടുള്ളത്? ബിസിനസ് മാൻ ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490090 5262669090. ആട് ത്രീ മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: ആശ്രയായ ഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: പ്രമുഖ ജ്വല്ലറി ആൻഡ് ടെക്സ്റ്റൈൽ ബ്രാൻഡായ ജോയാലുക്കാസ് ആൻഡ് ജോളീസിൽസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ് ഉള്ള 18-ഉം 26-ഉം ഇടയിൽ പ്രായമുള്ള ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സിആർഎം, ഓഫീസ് ബോയ്, ഡ്രൈവർ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഈ അവസരം. ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെ കൊല്ലം ജോയാലുക്ക ഷോറൂമിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ബയോഡേറ്റുമായി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. എ ന്യൂ ഓപ്പർച്യൂണിറ്റി, ന്യൂ ബിഗിനിംഗ് വിത്ത് ജോയാലുക്കാസ് ആൻഡ് ജോളി സെൽസ്.
7: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് കൃത്യം 37 ആയിരിക്കാണ്. ഞാൻ നേരത്തെ ഒരു ഓഡിയോ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിയോ ഇതായിരുന്നു.
8: ഏഞ്ചൽ,
9: എന്തോ
8: ആ സുധീരന്റെ വണ്ടിയുടെ നമ്പർ എത്രയാണ് നോക്കി പറഞ്ഞു.
9: എന്റെയിലുണ്ട് സാർ.
8: ആ നമ്പർ പറഞ്ഞു.
9: കിർ 37-53.
8: കിറോ? നോട്ടെ, KER 3753. ഏഞ്ചൽ ഏതുവരെ പഠിച്ചു?
9: 4B.
8: നന്നായി.
7: നമ്മുടെ ജയസൂര്യ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ആയിരുന്നു. ഇടി എന്ന സിനിമയിലെ ഓഡിയോ ആയിരുന്നു. ഈ ഒരു സിനിമയിൽ നമ്മുടെ ജയസൂര്യ ചെയ്തിട്ടുള്ള കഥാപാത്രം, ഏത് ടൈപ്പ് ഓഫ് കഥാപാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സോഫിയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സർക്കിൾ ഇൻസ്പെക്ടർ. വിശ്വൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കോമഡി പോലീസ് ഓഫീസർ. നെഫ്സി സുൽത്താൻ റജീന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പോലീസ് ഓഫീസർ. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഡോക്ടർ. അരുൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പോലീസ് ക്യാരക്ടർ. ഉണ്ണി, ഗോപാലകൃഷ്ണൻ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, ഷിമി ചേച്ചി ആൻഡ് ഫൈനലി അതുല്യ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പോലീസ് ഓഫീസർ എന്നാണ്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, പോലീസ് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ. ഇതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ഒരു ഇഡി എന്ന പേരിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം എന്നാണ്. ഈ ഒരു സിനിമയിൽ നമ്മുടെ ജയസൂര്യ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ പേരും ദാവൂദ് ഇബ്രാഹിം എന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
10: അട്ടെ, തനിക്ക് ഇവിടെ എന്ത് പണി ചെയ്യാൻ പറ്റും?
11: ഞാൻ വേണമെങ്കിൽ റെസ്റ്റോറന്റ് മാനേജർ ആയിക്കോളാം.
10: എന്തിനാ കുറയ്ക്കുന്നേ? മുതലാളി ആയിക്കോ, അടുക്കള പണി ചെയ്യാൻ പറ്റുമോ?
11: ഞാൻ പറഞ്ഞില്ലേ, അവിടെ എന്റെ അമ്മച്ചി പോലും ഇത്തരം പണികൾ ചെയ്യിക്കാറില്ല.
10: തന്റെ അമ്മച്ചിയാ തന്നെ വഷളാക്കിയത്. മര്യാദക്ക് നാട്ടിൽ തട്ടുകട നോക്കി ജീവിക്കാണ്ട് അപ്പന് കല്ലറ പണിയാൻ വേണ്ടി ഫ്ലൈറ്റും കയറി വന്നിരിക്കുക.
7: യെസ്, നമ്മുടെ ലാൽ ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ആണ്. ജനപ്രിയ നായകൻ ദിലീപ് പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള ഒരു സിനിമ കൂടെ, ഒരുപാട് ഹോളിവുഡ് ആക്ടേഴ്സ്, വിദേശ ആക്ടേഴ്സ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഏതാണ് ഈ ഒരു സിനിമ എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 04742919090 04742919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490906. 9526690909. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി പ്രിൻസ് 02.

0: സാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Air ticket um visa yum ini medamaya nirakil Campus Travels Kottarakara Contact 9958731115.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ അരോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
3: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: Once again, welcome back to APL with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.
5: അതെ, തനിക്ക് ഇവിടെ എന്ത് പണി ചെയ്യാൻ പറ്റും?
6: ഞാൻ വേണമെങ്കിൽ റെസ്റ്റോറന്റ് മാനേജർ ആയിക്കോളാം.
5: എന്തിനാ കുറയ്ക്കുന്നത്? മുതലാളി ആയിക്കോ, അടുക്കള പണി ചെയ്യാൻ പറ്റൂ.
6: ഞാൻ പറഞ്ഞില്ലേ അവിടെ എന്റെ അമ്മച്ചി പോലും ഇത്തരം പണികൾ ചെയ്യിക്കാറില്ലേ?
5: തന്റെ അമ്മച്ചിയാ തന്നെ വഷളാക്കിയത്. മര്യാദക്ക് നാട്ടിൽ തട്ടുകട നോക്കി ജീവിക്കാണ്ട് അപ്പന് കല്ലറ പണിയാൻ വേണ്ടി ഫ്ലൈറ്റും കയറി വന്നിരിക്കുക.
2: യെസ്, ഇത് ഏത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സ്പാനിഷ് മസാല. ഗോപാലകൃഷ്ണൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സ്പാനിഷ് മസാല. സോഫിയ, സഹദേവൻ ചേട്ടൻ, ഉണ്ണി, ഷമി ചേച്ചി, റജീന ചേച്ചി, നഫ്സി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സ്പാനിഷ് മസാല എന്നാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു സ്പാനിഷ് മസാല. നമ്മുടെ ലാൽജോ സർ സംവിധാനം ചെയ്ത് 2012 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ദിലീപിനെ കൂടാതെ കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോനൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ്, ഹോളിവുഡ് ആക്ടേഴ്സ് കൂടി എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഫ്രൈഡേ ആണ് നമ്മൾ ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നർ ആകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അട്ടിപൊളി സമ്മാനം സ്വന്തമാക്കാം. സോ എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിരിക്കാണ്. അപ്പോൾ ഇനി സിനിമാ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ദ ക്ലബ് ബോർഡുമായിട്ട് നമ്മുടെ RJ എയിലിക്കുട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: FM90
1: നാടിനൊപ്പം
0: നാട്ടാർക്കൊപ്പം വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
0: ആശ്രയ എഫ്

0: സമൂഹത്തിന്റെ ഉള്ളുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ച, അതാണ് സധൈവ്. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: It has been proved beyond any doubt whatsoever that the accused has committed a willful and premeditated act of unpardonable cruelty which resulted in the loss of 4 human lives.
0: സധയം വെറുമൊരു കുറ്റാന്വേഷണ ചിത്രമോ പ്രതികാര കഥയോ അല്ല, മറിച്ച് മനുഷ്യന്റെ ക്രൂരതകൾക്കും സാമൂഹിക ജീർണതകൾക്കുമെതിരെ എം ടി വാസുദേവൻ നായർ എഴുതിയ ശക്തമായ ഒരു കാവ്യ നീതിയാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ഡ്രാമകളിൽ ഒന്ന്. സമൂഹത്തിലെ തിന്മകൾക്കും വേശ്യാവൃത്തിയുടെ കരിനിഴലിലേക്കും തള്ളപ്പെടേണ്ടി വരുന്ന പിഞ്ചുകുട്ടികളുടെയും നിസ്സഹായരായ മനുഷ്യരുടെയും രക്ഷയ്ക്കായി സ്വയം വിധിക്കപ്പെട്ട ഒരുവന്റെ കഥയാണിത് സധയം. എ ഹോണ്ടിങ് റിമൈൻഡർ ഓഫ് സൊസൈറ്റീസ് റോട്ട്.
2: 16 പേജ് വരുന്ന തന്റെ വിധിന്യായത്തിൽ ദൈവനീതിക്കും മനുഷ്യനീതിക്കും പൊറുക്കാനാവാത്ത കൊടും ക്രൂരമായ കൂട്ടക്കുറ നടത്തിയ പ്രതി സത്യനാഥനെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വിധിക്കുന്നത് തികച്ചും നീതീകരിക്കാവുന്നതാണെന്ന് പ്രത്യേകം പ്രസ്താവിക്കുകയുണ്ടായി. വിധി പ്രസ്താവിച്ചു കേട്ടപ്പോഴും പിന്നീട് പോലീസുകാർ ജീപ്പിലേക്ക് നടത്തിക്കൊണ്ടു പോകുമ്പോഴും പ്രതി തികച്ചും ശാന്തനായി കാണപ്പെട്ടു.

0: വധശിക്ഷ കാത്ത് ജയിലറയിൽ കഴിയുന്ന സത്യനാഥൻ എന്ന ചിത്രകാരന്റെ മനസ്സിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും തീവ്രവും വികാരഭരിതവുമായ പ്രകടനങ്ങളിലൊന്നിലൂടെ മനുഷ്യത്വത്തിന്റെ അതിരുകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന, പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്ന ഒരു ചിത്രം. അതിമാനുഷികരായ നായകന്മാരെക്കാൾ നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരുടെ പച്ചയായ ജീവിതവും മാനസിക സംഘർഷങ്ങളുമാണ് ഈ സിനിമ ചർച്ച ചെയ്തത്.
1: ഞങ്ങൾ പണ്ടേ അതിന് സൗകര്യത്തിന്റെ ഓമനപ്പേര് വിളിക്കും, കണ്ടം. കാണണം,
2: ഇപ്പൊ സമയമില്ല, പിന്നൊരിക്കലാവാ.
1: ബെസ്റ്റ് അറേഞ്ച്മെന്റ്സ് ആണ്.
0: മലയാള സിനിമയുടെ ചരിത്രത്തിൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിട്ടും പിന്നീട് കാത്തിരുന്ന് ആത്മാവറിഞ്ഞ് ആസ്വദിച്ച ചില ക്ലാസിക് ചിത്രങ്ങളുണ്ട്. അത്തരത്തിൽ എം ടി വാസുദേവൻ നായരുടെ തൂലികയിൽ പിറന്ന് മലയാളിയുടെ ഉള്ളുലച്ച ഒരു മാസ്റ്റർ പീസാണ് 1992 പുറത്തിറങ്ങിയ സദയം. സി ബി മലയാളിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും തീവ്രമായ പ്രകടനവുമായി എത്തിയ ചിത്രം. ഈ ചിത്രം വെറുമൊരു കുറ്റാന്വേഷണ കഥയല്ല, മറിച്ച് സമൂഹത്തിന്റെ കപടതകൾക്കും ക്രൂരതകൾക്കുമെതിരെ ഉയർത്തിയ ശക്തമായ ഒരു ചോദ്യമായിരുന്നു. ചെയ്ത കുറ്റത്തിൽ പശ്ചാത്താപമില്ലാതെ വധശിക്ഷയെ പുഞ്ചിരിയോടെ വരവേൽക്കുന്ന സത്യനാഥൻ, നമ്മുടെ ഇടയിലെ സാമൂഹിക ജീർണതകളുടെ നേർക്കാഴ്ചയായ സദയം, കാലം ഇത്ര കഴിഞ്ഞിട്ടും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു നൊമ്പരമാണ്.
2: ആമിനുവിന്റെ വാപ്പ പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും ഓള് വേറൊരു കെട്ട് വേണ്ടെന്ന് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം. എന്നാൽ ഓള് ഇത്ര ആന്തരം കാട്ടും വിചാരിച്ചില്ല.
3: നിങ്ങൾ
2: എന്താ പറയുന്നു? ഒസാം കുഞ്ഞാലി പാലത്തിങ്ങളെ പെണ്ണിനെ കെട്ടാറായോടാന്ന് ചോദിച്ച് ഓം വാക്കത്തെടുത്ത് വീശുമ്പോ ഞാൻ എന്ത് ചെയ്യണം?
3: ഓടായിരുന്നു, അതാ നേരത്തെ തോന്നില്ലല്ലോ. നമുക്കൊക്കെ പറ്റ ചതി അതല്ലേ കുഞ്ഞാലി.

0: ഓ തുടങ്ങി അവന്റെ ഒരു പാട്ട്. എല്ലാ രോഗത്തേറിയ സൈലൻസ്, അതാ റൂള്.
1: ആരാണ്ടാ റൂള് പഠിപ്പിക്കാൻ വരണ ഇവിടെ ഒരുത്തൻ?
2: മോഹൻലാലിനൊപ്പം തിലകൻ, നെടുമുടി വേണു, മുരളി, ശ്രീനിവാസൻ, മാധു, കെ പി എസ് സി ലളിത, ടി ജി രവി തുടങ്ങി മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ വമ്പൻ താരനിര അണിനിരുന്ന മാസ്റ്റർ പീസ് ചിത്രമാണ് സതയം. എം പി വിജയകുമാറിന്റെ സെവൻ ആർട്സ് ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച് വിതരണം ചെയ്ത ഈ ചിത്രത്തിന് ഹൃദയസ്പർശിയായ ഈണങ്ങൾ ഒരുക്കിയത് സംഗീത സംവിധായകൻ ജോൺസൺ ആണ്. വെറുമൊരു സിനിമ എന്നതിലുപരി ശക്തമായ പ്രകടനങ്ങൾ കൊണ്ടും അവിസ്മരണീയമായ പശ്ചാത്തല സംഗീതം കൊണ്ടും ഇന്നും മലയാളിയുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഒരു ക്ലാസിക് ചിത്രം.

0: ಕೈಲಿ ರಾಜಕುಮಾರಿ ವೈಭವವೆಂದಾಳೆ. ಪಲನಾಳಿ
1: രാജന്റെയും തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും സിനിമകൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. സദയം മുന്നോട്ട് വെച്ച സാമൂഹിക വിചാരണയായാലും തൂവാനത്തുമ്പികൾ ചർച്ച ചെയ്ത പ്രണയമായാലും ഒരു വടക്കൻ വീരഗാഥ പൊളിച്ചെഴുതിയ ചരിത്രമായാലും ഇവയെല്ലാം ഇന്നും പുതുതലമുറ ചർച്ച ചെയ്യുന്നുവെന്നത് ആ സിനിമകളുടെ വിജയമാണ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞുവന്ന്
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Blackboard.
1: ഫെസ്റ്റിവലുകളിൽ പ്രശംസകൾ ഏറ്റുവാങ്ങിയിട്ടും റിലീസ് ചെയ്ത സമയത്ത് തിയേറ്ററുകളിൽ പരാജയപ്പെട്ട എം ടി സിബി മലയിൽ കൂട്ടുകെട്ടിന്റെ സദയം ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആഴ്ച എലിക്കുട്ടി.
2: ഇതുകൊണ്ട് തലക്കടിച്ച് അവൻ ചത്തുപോവില്ലേ?
3: ചാവട്ടെ, എവിടൊക്കെ ഞാൻ ചെന്നിരുന്നാലും അവന്റെ വക്കാണത്തിന് വരും, കൊല്ലും ഞാൻ.
2: കളിക്കുമ്പോ അങ്ങനെയൊക്കെ പറ്റില്ലേ?
3: അവനാ എപ്പോഴും കണ്ണി കണ്ടൊക്കെ പറയണത്.
1: ഇന്നത്തെ പുത്തൻ തലമുറ സിനിമകളുടെ കാലത്ത് മലയാള സിനിമ ഒരുപാട് മാറിക്കഴിഞ്ഞ ഈ അവസ്ഥയിലും സദയം കാലത്തെ അതിജീവിച്ചിട്ടുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഈ സിനിമയെ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ സിബി മലയന്റെ സംവിധാന മികവും എം ടിയുടെ ശക്തമായ തിരക്കഥയും ഒപ്പം എടുത്തു പറയേണ്ടതുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു രണ്ട് പെൺകുട്ടികളെയും രണ്ട് പുരുഷന്മാരെയും കൊലപ്പെടുത്തി വധശിക്ഷ കാത്തുകഴിയുന്ന സത്യനാഥൻ എന്ന കേന്ദ്ര കഥാപാത്രമായി മോഹൻലാൽ കാഴ്ചവെച്ച ആത്മാവറിഞ്ഞ ആ അഭിനയമാണ് സിനിമയുടെ നട്ടെല്ലും.
4: നിന്നെ രക്ഷിച്ചിട്ട് എനിക്ക് ഒരു പുണ്യവും കിട്ടാനില്ല, ദയ തോന്നിട്ടുമല്ല. നിന്നെയൊക്കെ ചെയ്ത കാര്യം ആലോചിക്കുമ്പോ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലേണ്ടതാ ശരിക്കും. അത് ചെയ്യാതെ കഴിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക.
5: സാറിന്റെ ഇഷ്ടം.
1: മുതിർന്നവരും രണ്ട് പിഞ്ചുകുട്ടികളുമടക്കം നാലുപേരെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ കാത്തു ജയിലിൽ കഴിയുന്ന സത്യനാഥൻ താൻ ചെയ്ത തെറ്റിൽ ഒരു കുറ്റബോധവുമില്ലാതെ തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളെ പോലെ പ്രസന്നനായിട്ടാണ് അവൻ തന്റെ അവസാന നിമിഷങ്ങൾക്കായി കാത്തിരിക്കുന്നത്. സത്യനാഥന്റെ ഇരകളിൽ ഒരാളായ വിജയന്റെ പിതാവും ജയിൽ ഡോക്ടറുമായ ഡോക്ടർ നമ്പിയാർക്ക് തന്റെ മകന്റെ കൊലയാളിയുടെ മരണ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടണം. ഒപ്പം ആ കണ്ണുകളിൽ മരണഭയം കാണുകയും വേണം. എന്നാൽ ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന് സത്യനാഥനെ പ്രേരിപ്പിച്ച യഥാർത്ഥ കാരണം എന്താണെന്നറിയാതെ ഈ ഡോക്ടറും ആശയ കുഴപ്പത്തിലാണ്.
6: നേരത്തെ
7: പൈപ്പിന്റെ ചോട്ടിൽ പിന്നെ പട തുടങ്ങൂലേ?
6: എലത്തൂർ മുതലാളിയുടെ പറമ്പിൽ തേങ്ങ വലിയുണ്ട്.
7: ചേട്ടാ, വേറെ എവിടെയെങ്കിലും ചെറിയൊരു സ്ഥലം കിട്ടുമോ? വീട് വേണമെന്നില്ല, ഒരു മുറിയായാലും മതി.
6: വലിയ വാടക കൊടുക്കണ്ടേ? ഇവിടെ നല്ല സൗകര്യം. ടൗണിനടുത്ത് ഈ കൂലിക്ക്
7: അടുത്തൊക്കെ കച്ചറയാണ്.
6: ഓ, അവറ്റ ഒഴിപ്പിക്കാൻ മുതലാളി പഠിച്ച പണിയൊക്കെ നോക്കി. 35 കൊല്ലായി കൈവശ നടക്കില്ല. മുമ്പ് ആൾക്കാരുടെ വീട്ടിൽ വന്നിരുന്നു. അത് ഇവിടുത്തേരാണ് ഇടപെട്ട് നിർത്തി. പുറത്തുപോയി എന്ത് ചെയ്യണമെന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അയലക്കാരുടെ നല്ല നടപ്പാക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയും. അവനവൻ അവനവന്റെ പാട് നോക്കുക എന്നല്ലാതെ.
1: കോടതികളിൽ അപ്പീലുകളും ദയാഹർജികളും സാധാരണ നടപടിക്രമങ്ങൾ മാത്രമായി നടക്കുമ്പോൾ സത്യനാഥന് തുടക്കത്തിൽ ജീവിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ സത്യനാഥന് ജീവിക്കണമെന്നും ഒരു പുതിയ തുടക്കം കുറിക്കണമെന്നും ആഗ്രഹം തോന്നുന്നു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ഓ ഹെൻറിയുടെ കഥകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റിൽ ഒടുവിൽ ദയാഹർജി തള്ളപ്പെടുകയും കുറ്റവിചാരണയ്ക്ക് 2 വർഷങ്ങൾക്ക് ശേഷം സത്യനാഥൻ തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുന്നു. ഫ്ലാഷ് ബാക്കുകളുടെ പരമ്പരയിലൂടെ സത്യനാഥന്റെ ഭൂതകാലവും ആ കൊലപാതകങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന പശ്ചാത്തലവും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ചുരുളഴിയിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത്.
7: വെറുതെ ആർക്കും കാശ് കൊടുക്കരുത്, വാങ്ങരുത്. എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ പണ്ട് പറഞ്ഞിരുന്നു, പഠിക്കാത്തതിന്റെ സങ്കടം വലുതാകുമ്പോ ചിലപ്പോ തോന്നും ആർക്കും. ഇവര് പഠിക്കട്ടെ, പുസ്തകങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കണം ആദ്യം.
8: അതൊന്നും വേണ്ട.
7: വെറുതെ അല്ലെന്ന് പറഞ്ഞില്ലേ, കയ്യാളന്മാർക്ക് ഹാജര് ഞാൻ ഇവിടെയും വെക്കും. പണി എടുക്കാത്ത ദിവസത്തിന് പിഴ, സ്കൂളിൽ പോവാത്ത ദിവസത്തിൽ ഇരട്ടിപ്പിഴ. അനിയത്തിയോടും പറഞ്ഞേക്ക്.
1: തിരക്കഥകൾ പലതും കാലത്തിനു മുന്നേ സഞ്ചരിച്ചവയാണെങ്കിലും 90s തുടക്കത്തിലെ ചില പൊതുവായ സ്റ്റീരിയോ ടൈപ്പ് മാതൃകകളും ചെറിയ പോരായ്മകളും സദയത്തിന്റെ കഥാഗതിയിൽ നിഴലിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് സത്യനാഥന്റെ ഇരകളിൽ ഒരാളായ വിജയൻ നമ്പിയാർ എന്ന കഥാപാത്രത്തിലാണ്. ഫാഷനെ സ്നേഹിക്കുന്ന, പാശ്ചാത്യ സംഗീതം ആസ്വദിക്കുന്ന, ജീവിതത്തോട് ആധുനികമായ കാഴ്ചപ്പാടുകളുള്ള ഒരു യുവാവാണ് വിജയൻ.
9: എനിക്ക് കുറെ കോണ്ടാക്ട്സ് ഉണ്ട്. ഇപ്പോ സാമുവൽ ഉണ്ട്, അവന് നല്ല ഐഡിയാസ് ഉണ്ട്. സ്ലോഗൻസ്, ക്യാച്ച് വേർഡ്സ്, അതിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. താനും വാ, ഓവറെഡ്സ് കഴിഞ്ഞ് ബാക്കി നമ്മൾ വീതിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം. ശമ്പള കണക്ക് പറയുന്നില്ല. ബോംബെക്കാരുടെ ഒരു സബ് വർക്ക് ഏറെക്കുറെ ഫൈനലൈസ്ഡ്. ഒരു ടീം വർക്കായി നമുക്ക് ചെയ്യാം. അഗ്രി?
1: ഒറ്റനോട്ടത്തിൽ ഇതൊരു കുഴപ്പവുമില്ലാത്ത കാര്യമാണ് എങ്കിലും ഈ സവിശേഷതകളെയെല്ലാം സിനിമയിൽ തിന്മയുടെ അടയാളങ്ങളായാണ് പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യനാഥൻ ചെയ്ത ക്രൂരതകളെ ഭാഗികമായി ന്യായീകരിക്കുന്ന രീതിയിലാണ് സംവിധായകൻ ആ കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജയയുമായുള്ള ബന്ധത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാധാരണ പരുക്കൻ ഭീരു മാത്രമാണ് വിജയൻ. അതുപോലെ സത്യനാഥന്റെ വികാരങ്ങൾക്ക് പിന്നിൽ അസൂയയുടെയും അംശങ്ങളുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ വിജയന്റെ കഥാപാത്രത്തിന് ആവശ്യമായ ആഴമോ കൃത്യതയോ ഉണ്ടായിരുന്നില്ല. ഒപ്പം നടൻ മഹേഷിന്റെ പ്രകടനവും അല്പം പിന്നിലേക്കായി പോയതായി തോന്നി. അന്നത്തെ കാലത്തെ ഭൂരിഭാഗം സിനിമകളിലും വില്ലന്മാരെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന അതേ വൺ ഡയമെൻഷനൽ സ്റ്റീരിയോടൈപ്പ് കഥാപാത്രമായി വിജയൻ നമ്പ്യാർ എന്ന കഥാപാത്രം മാറുകയായിരുന്നു.

0: Dairy Pardon's Golden Diamonds. Manufacturers and wholesalers. Nidumangad, Neyatankara, Kottarakara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
6: ഇന്ത്യയിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66th ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കി ണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനമൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
7: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായ ഒരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൌരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാൾ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം.
6: ബിൽ സഭ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകിവന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19-വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
8: സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത്, വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യ ത്തിനുമായി സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്.
6: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
6: UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ MDR നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 July 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് FIRന് എതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
10: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്.
6: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ 2-ാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റ്ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5-ാം തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്ട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. GV രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,109 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
11: You are listening to Australia FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ.

0: Blackboard.
1: വധശിക്ഷയുടെ നിഴലിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ വിധിയുടെ ക്രൂരമായ തിരിച്ചടി നേരിടേണ്ടി വരുന്ന സത്യനാഥന്റെ ആ കഥാപാത്രം നമ്മളിൽ അവശേഷിപ്പിക്കുന്ന നൊമ്പരങ്ങൾ ചില്ലറയല്ല. ഫ്ലാഷ് ബാക്കുകളിലൂടെ ചുരുളഴിയുന്ന ആ കൊലപാതകങ്ങളുടെ പശ്ചാത്തലവും മലയാള സിനിമ കണ്ട ഏറ്റവും ശക്തമായ കലാസൃഷ്ടിയുമായ സദയമാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആഴ്ചയെ ഏലിക്കുട്ടി.
2: ഒരു ചോദ്യം ചോദിക്കട്ടെ. വാക്കേറ്റം, വഴക്ക്, ഉടനെ ഉണ്ടാകുന്ന മനുഷ്യക്ഷോഭം
3: എനിക്ക് മനസ്സിലാവും.
2: ഈ മനുഷ്യ സഹജൻ തുടങ്ങിയ ചില സ്റ്റുപ്പിഡ് തിയറീസ് ഉണ്ടല്ലോ. എന്റെ മകൻ, അവന്റെ ഫ്രണ്ട് അവനതിൽ പോയി. യെസ്, ഐ കാൻ ഇമാജിൻ. പക്ഷേ 10-13 വയസ്സുള്ള കുട്ടികൾ, കളങ്കമെന്തെന്നറിയാത്തവർ, ദയാഹൃദി അച്ഛന്റെ മുമ്പിലാണ് എത്തുന്നതെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും?
4: ഞങ്ങളുടെ വിശ്വാസപ്രകാരം
2: മരിച്ചവർ അച്ഛന്റെ ആരുമല്ലല്ലോ. അപ്പൊ പ്രമാണം ഉദ്ധരിക്കാം. അവൻ അവന്റെ അർഹിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ദാറ്റ് മോൺസ്റ്റർ.
1: അനാഥനായി ജനിക്കുകയും ബാല്യകാലത്ത് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാവുകയും ചെയ്ത സത്യനാഥന്റെ ജീവിതം വഴിമാറുന്നത് ഒരു വൈദികന്റെ കടന്നുവരവോടെയാണ്. ആ കുട്ടിയുടെ ചിത്രകലയിലെ പ്രതിഭ തിരിച്ചറിഞ്ഞ അച്ഛന്റെ സംരക്ഷണത്തിൽ സത്യനാഥൻ ഒരു ചിത്രകാരനായി മാറുന്നു. ബോർഡുകളും ഹോർഡിങ്ങുകളും വരച്ച് ഉപജീവനം നടത്തുന്ന അദ്ദേഹം കോഴിക്കോട് ഒരു വാടക വീട്ടിലേക്ക് മാറുന്നു. ആ വീടിന് സമീപത്തുള്ളത് വേശ്യാവൃത്തിയുടെ കരിനിഴൽ വീണ ഒരു വീടായിരുന്നു. അവിടെയാണ് ജയയും രണ്ട് പിഞ്ച് സഹോദരിമാരും അവരുടെ രണ്ടാനമ്മയോടൊപ്പം കഴിഞ്ഞിരുന്നത്. ഭാവി എന്താകുമെന്നറിയാതെ നിസ്സഹായരായ ആ പെൺകുട്ടികളുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും വേശ്യാവൃത്തിയിലേക്ക് തള്ളപ്പെടാമെന്ന അവസ്ഥയിലായിരുന്നു. കുട്ടികളുടെ പഠനത്തിൽ സഹായിക്കുകയും ജയ്ക്ക് താൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ജോലി വാങ്ങി നൽകുകയും ചെയ്യുന്ന സത്യനാഥൻ അവളെ വിവാഹം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ജയും ആ കൊടും പാപത്തിലേക്ക് എത്തിപ്പെടുന്നു. ഒപ്പം അവളുടെ ഇളയ സഹോദരിമാരും അതേ അവസ്ഥയിലേക്ക് വീഴുമെന്നുറപ്പായ നിമിഷം ആ പെൺകുട്ടികളെ ഈ സമൂഹത്തിന്റെ ക്രൂരതകളിൽ നിന്നും വേശ്യാവൃത്തിയിൽ നിന്നും രക്ഷിക്കാനായി ഒരു തീവ്രമായ മാനസികാവസ്ഥയിൽ സത്യനാഥൻ ആ രണ്ട് പെൺകുട്ടികളെയും ഒപ്പം അതിന് കാരണക്കാരായ രണ്ട് പുരുഷന്മാരെയും കൊലപ്പെടുത്തുന്നു. ഇവിടെയാണ് സത്യനാഥന്റെ കഥാപാത്ര നിർമ്മിതിയിലെ ഏറ്റവും വലിയ ആശയക്കുഴപ്പം.

0: ഫ്ളാഷ് ബാക്ക് രംഗങ്ങൾ അയാളുടെ മാനസികാവസ്ഥയെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. ഒപ്പം അയാളുടെ മാനസിക നില തകരാറിലാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി ചെറിയ ഘടകങ്ങളുമുണ്ട്. എന്നാൽ യാതൊരുവിധ അനുകമ്പയുമില്ലാത്ത വിജയൻ നമ്പ്യാരുമായി ഏറ്റുമുട്ടുമ്പോൾ സത്യനാഥന്റെ ഈ വശം വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പൂർണ്ണതയോടെ അവതരിക്കാതെ പോകുന്നു.
1: കുട്ടിക്കും പേടി. പേടിക്ക് എന്താ നിറം? ചുവപ്പ് അതോ കറുപ്പോ?
2: എനിക്കറിയില്ല.
1: കൃത്യം നിറമില്ല, നിറം മാറിക്കൊണ്ടിരിക്കും. പേടി കുറെ കഴിയുമ്പോ തമാശയാവും. തമാശ പിന്നെ പൊട്ടിച്ചിരി, പിന്നെ പാട്ട്, പിന്നെ തക്കരച്ചി. കുട്ടി ആരും പേടിപ്പിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ആരെയാണ് പേടി?
2: വല്യമ്മ എപ്പോഴും പേടിയുണ്ട്. ഇപ്പോ ചേച്ചിയെ കാണുമ്പോഴും എനിക്ക് പേടിയാവുന്നു.
1: എന്തിന്?
2: ചേച്ചി പഴയ മാതിരി ഇല്ല, ആകെ മാറിയിരിക്കുന്നു.
1: മാറും, നീയും മാറും, നമ്മളൊക്കെ മാറും. പക്ഷെ പേടിപ്പിക്കുന്നവരെയൊക്കെ നമ്മളൊരിക്കൽ വിഡ്ഢികളാക്കും. അതിനൊരു സൂത്രമുണ്ട്.

0: വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിട്ടതിന്, ആ രണ്ട് പുരുഷന്മാരെ കൊലപ്പെടുത്തിയതിനും, കൊച്ചുകുട്ടികളായ പെൺകുട്ടികളെ ഭാവിയിലെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷിക്കാനെന്ന പേരിൽ കൊലപ്പെടുത്തിയതിനും സത്യനാഥൻ പറയുന്ന കാരണങ്ങൾ വലിയൊരു ധാർമ്മിക ചോദ്യമാണ് ഉയർത്തുന്നത്. ചിത്രം പുറത്തിറങ്ങി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ സമൂഹം ഇന്നും മുഖാമുഖം നിൽക്കാൻ ധൈര്യപ്പെടാത്ത, ഉത്തരം കിട്ടാത്ത ചില ധാർമ്മിക സാമൂഹിക ചർച്ചകളാണ് ഈ കൊലപാതകങ്ങൾ തുറന്നിടുന്നത്. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം MT വാസുദേവൻ നായർക്ക് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് സധൈൻ. ഒപ്പം മലയാളത്തിലെ മികച്ച സംവിധായകനുള്ള ഫിലിംഫെയർ അവാർഡ് സിബി മലയിലിനും, മികച്ച നടനുള്ള കേരള ഫിലിം ജേർണലിസ്റ്റ് അവാർഡ് മോഹൻലാലിനും ഈ സിനിമയിലൂടെ സ്വന്തമാക്കാനായി സാധിച്ചു.
1: ബഹുമാനപ്പെട്ട അച്ഛൻ, അച്ഛൻ വന്നു പോയതിൽ പിന്നെ വിവരമൊന്നും അറിഞ്ഞില്ല. ഇവിടെ നിന്ന് വീണ്ടും ചില ഹർജികൾ അയച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഫലമുണ്ടാവുമോ എന്നറിഞ്ഞുകൂടാ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഞാൻ രക്ഷപ്പെട്ടത് അച്ഛൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടാണ്. അച്ഛൻ, മരണത്തെപ്പറ്റി ഇപ്പോഴും എനിക്ക് ഭയമില്ല. പക്ഷേ അച്ഛനോട് ഞാൻ സത്യം പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് ജീവിക്കണമെന്നുണ്ട്. എനിക്ക് ജീവിക്കണം അച്ഛൻ. കൂടുതലൊന്നും എഴുതുന്നില്ല. അച്ഛൻ്റെ വിനീത ശിഷ്യൻ.
0: സിനിമയുടെ വിജയത്തിൽ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും വലിയ പങ്കുണ്ട്. ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികളിലാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. ഈ സിനിമ വരും കാലങ്ങളിൽ എങ്ങനെ വിലയിരുത്തപ്പെട്ടാലും അതൊരു മികച്ച ക്യാരക്ടർ സ്റ്റഡിയായി എന്നും നിലനിൽക്കും. മോഹൻലാൽ എന്ന നടന്റെ അഭിനയശേഷിയും പ്രതിഭയും അതിന്റെ പൂർണ്ണതയിൽ കണ്ട ചിത്രങ്ങളിൽ ഒന്നാണ് സദയം. തിലകൻ, നെടുമുടി വേണു, മുരളി തുടങ്ങിയ സഹനടന്മാരും മോഹൻലാലിനൊപ്പം ഒന്നിച്ച് മികച്ച പ്രകടനം തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം ജോൺസൺ മാഷിന്റെ ഭയപ്പെടുത്തുന്ന പശ്ചാത്തല സംഗീതവും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ്.
2: റെഡി സത്യൻ. 1 2 3

ചില ശരാശരി ചിത്രങ്ങൾ സിബി മലയിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംവിധാന ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച മാസ്റ്റർ പീസായി സദയം എന്നും തലയുയർത്തി നിൽക്കും. ഈ സിനിമയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന മനോഹരമായ സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെയായി ക്ലാബ് ബോർഡിൽ നമുക്ക് വീണ്ടും കേൾക്കാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജി അലിക്കുട്ടി സൈനിങ് ഓഫ്.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി ആയിട്ടുണ്ട്. യൂഷ്വലി ഈ 7 മണി എന്ന് പറയുന്നത് കുറച്ച് തിരക്കുള്ള സമയമാണല്ലേ. പല ആൾക്കാരും യാത്ര ചെയ്യുന്ന സമയമാണ്, ചില ആൾക്കാർ വെറുതെ ഇരിക്കുന്ന സമയമാണ്, മറ്റു ചില ആൾക്കാർ സ്വര പറഞ്ഞിരിക്കുന്ന സമയമാണ്, വിശേഷങ്ങൾ പറയുന്ന ഒരു സമയമാണല്ലേ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തില് ചില പ്രത്യേക മൊമെന്റ്സ് ഉണ്ട്, നമ്മൾ പോലും അറിയാതെ എന്താണിപ്പോ സംഭവിച്ചത് എന്ന് വല്ലാതെ അത്ഭുതപ്പെട്ടു പോകുന്ന ചില മൊമെന്റ്സ്. ദിവസവും കാണുന്ന ഒരുപാട് സംസാരിക്കുന്ന നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തിന്റെ മുഖത്തേക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം മുറിയിലേക്ക് പെട്ടെന്നൊരു ദിവസം കയറി ചെല്ലുമ്പോൾ വല്ലാത്തൊരു സ്ട്രേഞ്ച് ഫീല് തോന്നാറുണ്ടോ? അതായത്

ഇതെന്റെ സ്വന്തം റൂം തന്നെയാണോ, അല്ലെങ്കിൽ ഇവനെ എനിക്ക് ശരിക്കും അറിയാമോ എന്നൊക്കെയുള്ള ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വന്നു പോകുന്ന ആ ഒരു മൊമെന്റ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും എന്ത് വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്നാണല്ലേ, അല്ലെങ്കിൽ അങ്ങനെ വല്ലത് നടക്കുമോ എന്നുള്ളത്. എന്നാൽ സത്യത്തിൽ നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാവരും ദേജാവു എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അതായത് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമോ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥ. അത് സിനിമകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ മിക്കവാറും പേർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസമാണ്, അതാണ് ജാമിയസ് വു. പേര് കേൾക്കുമ്പോൾ ചെറിയൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു കാര്യമാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ആളുകളോ സ്ഥലങ്ങളോ വാക്കുകളോ ഒക്കെ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് തീർത്തും അപരിചിതമായിട്ട് അല്ലെങ്കിൽ തീർത്തും അൺഫെമിലിയർ ആയിട്ട് തോന്നുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് സയൻസ് ജാമിയസ് വു എന്ന് വിളിക്കുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എഴുതുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്ക്, ഫോർ എക്സാമ്പിൾ മഴ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ പെട്ടെന്ന് നമ്മൾ തന്നെ ആ വാക്ക് നോക്കി ഇത് ശരിയാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു മൊമെന്റിലെ എത്ര തവണ വായിച്ചാലും ആ സ്പെല്ലിംഗ് തെറ്റാണോ എന്ന് തോന്നിപ്പോകുന്ന ആ ഒരു ഫീൽ, അത് തന്നെയാണ് ഈ ജാമിയസ് വു എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ദിവസവും പോകുന്ന വഴിയിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ മനസ്സിൽ വരിക. സ്വന്തം വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഇത് എന്റെ വീട് തന്നെയാണോ എന്നൊരു സെക്കൻഡ് നേരത്തേക്ക് ചിന്തിച്ചു പോവുക. ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് കാണിക്കുന്ന ചെറിയ ചില മാജിക് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് പെട്ടെന്നൊന്ന് ഹാങ് ആവുന്ന അല്ലെങ്കിൽ സിസ്റ്റം ഒന്ന് റീബൂട്ട് ആകുന്ന ഒരു ചെറിയ ഗ്യാപ്പിൽ സംഭവിക്കുന്ന രസകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്. ഒരുപാട് തവണ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് നമ്മുടെ ബ്രെയിനിന് ഇത്തരം ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് വിട്ടുകളയുന്ന ഇത്തരം ചെറിയ കാര്യങ്ങളുടെ പിന്നിൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അത്ഭുതം തോന്നുമല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുമ്പോൾ പേടിക്കാനൊന്നുമില്ല, ഓർത്ത് വെച്ചോളൂ. നിങ്ങൾക്കപ്പോൾ ഫീൽ ചെയ്തത് ജാമിയസ് വു എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ള പ്രതിഭാസമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്കിലൂടെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ എല്ലാവരും എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ ബോഡിയിൽ നമുക്ക് മാത്രമുള്ള ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ എന്നാണല്ലോ നമ്മൾ സയൻസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത്. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ഡി എൻ എ തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ചില വിസ്മയങ്ങളുണ്ട്. അതായത് ഒരാളുടെ ബോഡിയിൽ തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ ഡി എൻ എകൾ ഒരേ സമയം ഉണ്ടായാൽ എങ്ങനെയിരിക്കും? മെഡിക്കൽ സയൻസിൽ വളരെ റെയർ ആയിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് കേട്ടോ ഇത്. ഇതിനെ വിളിക്കുന്ന പേരാണ് കൈമറിസം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നടക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ന് പറയാം കേട്ടോ. അതായത് ഗർഭപാത്രത്തിൽ ഇരട്ട കുട്ടികൾ വളരുന്ന സമയത്ത് ചില പ്രത്യേക സിറ്റുവേഷൻസിൽ അതിൽ ഒരു കുട്ടി മറ്റേ കുട്ടിയുടെ കോശങ്ങളെ അല്ലെങ്കിൽ സെൽസിനെ കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ വലിച്ചെടുത്ത കുട്ടിയുടെ ശരീരത്തിലെ സ്വന്തം കോശങ്ങൾക്ക് പുറമെ തന്റെ ഇരട്ടയുടെ കോശങ്ങൾ കൂടി ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും. അവസാനം ജനിച്ചു വീഴുന്ന ആ കുട്ടിക്ക് രണ്ട് വ്യത്യസ്ത ഡി എൻ എകളായിരിക്കും ഉണ്ടാവുക. പുറമേ നിന്ന് നോക്കുമ്പോൾ തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും അവര്. പക്ഷെ അവരുടെ ബോഡിയിലെ ചില അവയവങ്ങൾക്ക് ഒരു ഡി എൻ എ, മറ്റു ചില അവയവങ്ങൾക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഡി എൻ എയും ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ജനിക്കുന്ന പലർക്കും തങ്ങളുടെ ബോഡിയിലെ രണ്ടു പേരുടെ കോശങ്ങൾ ഉണ്ടെന്ന കാര്യം അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ പോലും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നതാണ്. എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക അസുഖം വന്ന ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പോ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഡോക്ടർമാര് പോലും ഈ ഒരു അപൂർവ പ്രതിഭാസം കണ്ടെത്തുന്നത്. ചില കേസുകളിൽ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഡി എൻ എ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആയിട്ട് വരുന്ന ഇൻസിഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു കുട്ടിയുടെ ബോഡിയിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ജനിക്കാതെ പോയ ആ ഇരട്ടയുടെ ഡി എൻ എ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് അല്ലേ. സയൻസിന് പോലും ഇന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത എത്രയോ മിസ്റ്ററികളാണ് ഓരോ ഹ്യൂമൻ ബോഡിയിലും ഒളിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം കേട്ട് ഞെട്ടിയെങ്കിൽ ആ ഒരു ഞെട്ടൽ മാറ്റാനായിട്ടൊരു പാട്ട് തന്നെ കേൾക്കാം. ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
0: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
4: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.

നമ്മുടെയൊക്കെ ഫുഡ് ഹാബിറ്റ്സിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫ്രഞ്ച് ഫ്രൈസോ ബർഗറോ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമുണ്ട്. യെസ്, പറഞ്ഞു വരുന്നത് ടൊമാറ്റോ കെച്ചപ്പിനെ കുറിച്ചാണ് കേട്ടോ. ഒരു ചെറിയ ബൗളിൽ കുറച്ച് കെച്ചപ്പ് എടുത്ത് അതിലേക്ക് ചൂടായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് മുക്കി കഴിക്കുമ്പോ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ആഹാ, അന്തസ്, വായില് വെള്ളം വരുമല്ലേ. ആ ഒരു കെച്ചപ്പ് ഇല്ലാതെ എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ കെച്ചപ്പിന്റെ ശരിക്കുമുള്ള ഹിസ്റ്ററി എവിടെയാണ് എന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചു നോക്കിയിട്ടുണ്ടാവും. നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലെയും മറ്റ് ഏതെങ്കിലും രാജ്യങ്ങളിലോ ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണെന്നാണ്. ബിക്കോസ് അവരുടെ ഫുഡ് കൾച്ചറിന്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ ഇത്. എന്നാൽ സത്യാവസ്ഥ അതല്ല. ശരിക്കും ഈ കെച്ചപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എവിടെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നമ്മുടെ സ്വന്തം ഏഷ്യയിൽ തന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചൈനയിലാണ് ഈ കെച്ചപ്പിന്റെ യഥാർത്ഥ ഒറിജിൻ കിടക്കുന്നത് കേട്ടോ. ഇനി ഇതിനേക്കാൾ വലിയൊരു ട്വിസ്റ്റ് ഇതിലുണ്ട്. നമ്മളിപ്പോ ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നല്ല റെഡ് കളറിലുള്ള തക്കാളിയാണല്ലോ. എന്നാൽ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ കെച്ചപ്പ് ഉണ്ടാക്കാനായിട്ട് തക്കാളി എന്നൊരു സാധനം ഉപയോഗിച്ചിട്ടേ ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട്. പിന്നെ എന്തായിരുന്നു ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെയാണ് ശരിക്കുള്ള മാജിക് ഇരിക്കുന്നത്. പണ്ട് കാലത്ത് ചൈനക്കാർ മീനിന്റെ അവശിഷ്ടങ്ങൾ, അതായത് ഫിഷ് സ്ക്രോബ്സ് ഒക്കെ ഉപയോഗിച്ച് ഫെർമെന്റ് ചെയ്തെടുക്കുന്ന ഒരു തരം സോസ് ആയിരുന്നു യഥാർത്ഥത്തിൽ കെച്ചപ്പ് എന്ന് പറയുന്നത് കേട്ടോ. കെറ്റ്സിയാപ് എന്നായിരുന്നു അവരതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അതൊരു തരം ഫിഷ് സോസ് ആയിരുന്നു എന്ന് പറയാം കേട്ടോ. അതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റിൽ അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം. പിന്നീട് കച്ചവടത്തിനും മറ്റുമായിട്ട് ചൈനയിൽ എത്തിയിട്ടുള്ള ബ്രിട്ടീഷ് നാവികർക്ക് ഈ ഫിഷ് സോസിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അവരിത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൂണുകളും വാൽനട്ടും ഒക്കെ വെച്ച് പല പല പരീക്ഷണങ്ങളും നടത്തി നോക്കി. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിൽ വെച്ച് ആരോ ഈ റെസിപ്പിയിലേക്ക് ആദ്യമായിട്ട് തക്കാളി ചേർത്ത് നോക്കുന്നത്. അങ്ങനെ തക്കാളി ചേർത്തപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും കളറും ഒക്കെ കിട്ടി. അത് ആളുകൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ ആ പഴയ ചൈനീസ് ഫിഷ് സോസിൽ നിന്നും പല പല മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മധുരവും പുളിപ്പും ഒക്കെയുള്ള ടൊമാറ്റോ കെച്ചപ്പ് രൂപപ്പെട്ടു വന്നത് എന്നാണ് പറയുന്നത്. ടേക്ക് എ ബ്രേക്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. So keep on listening to us, Priya FM 90 Nadinoppam Nattarkoppam.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
3: വീട് റിനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളൊക്കെ ഹോളിവുഡ് സൂപ്പർ ഹീറോ മൂവീസ് കാണുമ്പോ ഉണ്ടല്ലോ, അതിലെ കഥാപാത്രങ്ങളെ നോക്കി അത്ഭുതപ്പെടാറുണ്ടല്ലേ. എന്തൊക്കെ സംഭവിച്ചാലും എത്ര വലിയ തീയിൽ പെട്ടാലും അല്ലെങ്കിൽ സ്പേസിൽ പോയാലും അവർക്കൊന്നൊരു കുഴപ്പവും സംഭവിക്കില്ലല്ലോ എന്നുള്ളത്. അതൊക്കെ വെറും സിനിമയിലെ ഗ്രാഫിക്സ് അല്ലേ, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അങ്ങനെ ആർക്കെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഭൂമിയിൽ തന്നെ യാതൊരുവിധ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂംസും ഇല്ലാതെ ഏത് എക്സ്ട്രീം കണ്ടീഷൻസിലും ജീവിച്ചു പോകുന്ന ഒരു കിടിലൻ സൂപ്പർ ഹീറോ ഉണ്ട്. നമ്മൾ ഈ കേട്ട് തഴമ്പിച്ച ഡിനോസറുകളോ അല്ലെങ്കിൽ വലിയ വലിയ തിമിംഗലങ്ങളോ ഒന്നും അല്ല ഈ താരം. നമ്മുടെയൊക്കെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്രയും ചെറിയ ഒരു മൈക്രോസ്കോപ്പിക് ജീവിയാണ് അത്. സയൻസ് ലോകം ഇതിനെ ടാർഡിഗ്രേഡ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതുപോലെ കാണാനായിട്ട് ചെറിയൊരു കരടിയെ പോലെ ഇരിക്കുന്നത് കൊണ്ട് വാട്ട് ഓഫ് വെയർ എന്ന ക്യൂട്ട് പേരും ഇതിനുണ്ട്. പേര് കേട്ടിട്ട് വലിയ ക്യൂട്ട്നെസ് ഒക്കെ തോന്നുമെങ്കിലും ഇവന്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ജീവിയും ഈ ലോകത്ത് വേറെ ഇല്ല എന്നതാണ് സത്യം. അതായത് നമ്മളൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയാൽ തന്നെ എത്ര ദിവസം അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടല്ലേ. എന്നാൽ ഈ ടാർഡി ഗ്രേഡുകളെ എടുത്ത് നല്ല തിളച്ചു മറിയുന്ന വെള്ളത്തിലിട്ടാലും അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ ചൂട് വെള്ളത്തിൽ മാത്രമല്ല, കൊടും തണുപ്പുള്ള, അതായത് മനുഷ്യരൊക്കെ നിമിഷ നേരം കൊണ്ട് ഫ്രീസ് ആയിട്ട് പോകുന്ന -ഡിഗ്രി ടെമ്പറേച്ചറിലുള്ള ഐസ് കട്ടയ്ക്കുള്ളിൽ കൊണ്ടുപോയി വെച്ചാലും ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഇതിലൊക്കെ വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ വലിയ സ്പേസ് സ്യൂട്ടുകളൊക്കെ ഇട്ടുപോകുന്ന സ്പേസിൽ യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ലാതെ ഈ ജീവികളെ കൊണ്ടുപോയി വെച്ചാലും അവിടെയുള്ള ഭയങ്കരമായിട്ടുള്ള റേഡിയേഷനെയും പ്രഷറിനെയും ഒക്കെ അതിജീവിച്ച് അവർക്ക് അവിടെയും വളരെ സേഫ് ആയിട്ട് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ഒരു വലിയ ലോകാവസാനം വന്നാൽ കൂടി ബാക്കിയാകാൻ പോകുന്ന ഏക ജീവി ഒരു പക്ഷേ ഇവരായിരിക്കും. ഇവരെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്ന് സയന്റിസ്റ്റുകൾ പല രീതിയിൽ പഠിച്ച 18 പണിയും നോക്കിയിട്ടും നടന്നിട്ടില്ല. ഇന്ന് വരെ കൃത്യമായിട്ടുള്ള ഒരു ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ചുറ്റുപാടുമുള്ള കണ്ടീഷൻസ് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമാകുമ്പോ തങ്ങളുടെ ബോഡിയിലെ വെള്ളം മുഴുവൻ കളഞ്ഞ് ഒരു ചെറിയ പന്ത് പോലെ ചുരുണ്ടുകൂടി എല്ലാ ലൈഫ് ആക്ടിവിറ്റീസും അപ്പൊ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ വർഷങ്ങളോളം, ചിലപ്പോ 18 വരെ ഒട്ടും അനങ്ങാതിരിക്കാനായിട്ട് ഇവർക്ക് കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എപ്പോഴാണോ അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ പാകത്തിന് ഒരു തുള്ളി വെള്ളം കിട്ടുന്നത്, ആ മൊമെന്റ് അവർ വീണ്ടും പഴയതുപോലെ ആക്റ്റീവ് ആയിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സങ്കല്പങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു മാജിക് ആണ് ഈ ചെറിയ ജീവിയുടെ ഉള്ളിൽ പ്രകൃതിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. ഒപ്പം കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

നമ്മളിലെ പലർക്കും യാത്രകൾ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളവരാണല്ലോ അല്ലെ. പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാനായിട്ടും ഒക്കെ നമ്മൾ എപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എന്നാലേ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്തുണ്ടല്ലോ ചില സ്ഥലങ്ങളുടെ പേരുകൾ നമ്മളെ വല്ലാതെ കുഴപ്പിക്കാറുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ ചില സ്ഥലങ്ങളുടെ പേരുകൾ പെട്ടെന്നൊന്ന് വായിക്കാൻ പറഞ്ഞാൽ നമ്മുടെ നാക്ക് ശരിക്കും ഒന്ന് സ്ലിപ്പായിട്ട് പോകാറുണ്ട്. അത്രയ്ക്കും കോംപ്ലക്സ് ആയിട്ടുള്ള പേരുകളുള്ള സ്ഥലങ്ങൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടല്ലേ. എന്നാൽ ഒരു സ്ഥലത്തിന്റെ പേര് പറയാൻ വേണ്ടി മാത്രം നമ്മളൊരു മിനിറ്റോളം ശ്വാസം പിടിച്ചു നിൽക്കേണ്ടി വന്നാൽ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള സ്ഥലപ്പേര് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ പോകേണ്ടത് ന്യൂസിലൻഡിലേക്കാണ് കേട്ടോ. അവിടെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കുന്നിനാണ് ഗിന്നസ് ബുക്കിൽ വരെ ഇടം നേടിയിട്ടുള്ള ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് കേട്ടോ. ഈ കുന്നിന്റെ പേരിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് കേട്ട നിങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടും. കൃത്യം 85 ലെറ്റേഴ്സ് ആണ് ഈ ഒരു ഒറ്റ വാക്കിലുള്ളത് കേട്ടോ. ഇത്രയും നീളമുള്ള ഈ പേര് വായിക്കാനായിട്ട് ഞാൻ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല. ബിക്കോസ് അത് വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്റെ നാക്ക് ഉറപ്പായിട്ടും ട്വിസ്റ്റായി പോകും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ പേര് എങ്ങനെയാണ് ഗൂഗിളിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം.

0: Ngā kōwauau o tamate aturi pūkāka piki mā ngā horonuku pōkai whenua ki tana tahu.
1: Yes. Nīngali pō kētadu uru pārtāno, lēngil uru mantramāno inni tōnu pikinna ee samho māna ās thalatindu pēru. Sherikim, idunna kētupo nīngal kenda tōnīdu. Oru ālu Google māpila uru salamunna type idu kandu pidikkan sramishal enda arikkim ayāldu uru avasthāle. Adu mūl avadatthi bussikalta bōdil, ee pērikal engin eduthi vikum, lēngil uru postal address ila ee pēru filia nāyta, etra samīm edukkum ennakke chindikkum tenne vellāthuru kyoro തോന്നുന്നുണ്ടല്ലേ. ഇതെല്ലാം വലിയൊരു കോമഡി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽസ് പോലും ഈ പേര് കംപ്ലീറ്റ് ആയിട്ടും പറയാറില്ല. പകരം വളരെ ഷോർട്ട് ആയിട്ട് തൗ മാറ്റ എന്ന് മാത്രമാണ് അവർ ഈ കുന്നിനെ വിളിക്കാറുള്ളത്. ന്യൂസിലൻഡിലെ തദ്ദേശീയരായിട്ടുള്ള മവോഡി ജനതയുടെ ഭാഷയിലാണ് ഈ പേരുള്ളത് കേട്ടോ. ഇത്രയും വലിയൊരു പേരിന്റെ അർത്ഥം എന്താന്ന് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇതിന് പിന്നിൽ കണ്ടെത്താനായിട്ട് കഴിയും. ടമാറ്റിയ എന്ന് പേരുള്ള വലിയ മലകളൊക്കെ കീഴടക്കുന്ന ഒരു വീരനായകൻ തന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടിയിട്ട് വളരെ മനോഹര മായിട്ട് ഓടക്കുഴൽ വായിച്ച സ്ഥലം എന്നാണ് ഈ 85 ലെറ്റേഴ്സ് ഉള്ള പേരിന്റെ ശരിക്കുമുള്ള അർത്ഥം. അതായത് വെറുമൊരു സ്ഥലപ്പേര് എന്നതിലുപരി അവരുടെ കൾച്ചറിന്റെയും ഹിസ്റ്ററിയുടെയും ഒക്കെ വലിയ ഭാഗമാണ് ഈ പേരിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയാട്ടോ. എന്തായാലും ഈ ഒരു 85 ലെറ്റേഴ്സ് ഉള്ള പേരിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് ക്ഷീണിച്ചുവെങ്കിൽ ആ ഒരു ക്ഷീണം മാറ്റാനായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം.
2: ശ്രീയ ഇഫും 19 ും നാട്ടാർക്കൊപ്പം.

0: ബ്രേക്ക് ബ്രേക്ക്
1: നമ്മളൊക്കെ ദിവസവും ഒരുപാട് തവണ സമയം നോക്കുന്നവരാണല്ലേ. ചിലപ്പോ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ കയ്യിൽ കെട്ടിയിരിക്കുന്ന സ്മാർട്ട് വാച്ചിലൊക്കെ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ടൈം ചെക്ക് ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സാധാരണ വാൾ ക്ലോക്ക് നമ്മൾ എത്ര കാലം ഉപയോഗിക്കും എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പരമാവധി പോയാൽ ഒരു 5-10 വർഷം. അതിനുശേഷം അതിലെ മെഷീൻ കേടാവുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് മാറ്റി പുതിയൊരു ഡിസൈൻ വാങ്ങുകയോ ചെയ്യും. നമ്മൾ ഇന്ന് ഈ ഉപയോഗിക്കുന്ന ടെക്നോളജിയും സാധനങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ഫാസ്റ്റ് വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ. പക്ഷേ ഇതിനൊക്കെ ഒരു വിപരീതമായിട്ട് നമ്മളും നമ്മുടെ വരും തലമുറകളും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞു പോയാലും യാതൊരു കേടുപാടും കൂടാതെ സമയം കാണിക്കുന്ന ഒരു അത്ഭുത ക്ലോക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 100-200 വർഷമല്ല, കൃത്യം 10,000 വർഷം ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഭീമൻ ക്ലോക്ക്. ആമസോൺ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബെസോസിന്റെ വലിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടോടുകൂടി അമേരിക്കയിലെ ടെക്സാസിലുള്ള ഒരു വലിയ മലയ്ക്കുള്ളിൽ വളരെ സീക്രട്ട് ആയിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു മെക്കാനിക്കൽ ക്ലോക്ക് ആണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബാറ്ററിയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ഒന്നും ആവശ്യമില്ല എന്നതാണ്. പകരം ഭൂമിയിലെ ചൂടും തണുപ്പും ഒക്കെ ഉപയോഗിച്ച് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള എനർജിയിലാണ് ഈ വലിയ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഈ ക്ലോക്കിന്റെ ഡിസൈൻ കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. അതായത് ഇതിലെ സൂചി അനങ്ങുന്നത് ഓരോ വർഷം കൂടുമ്പോഴാണ്. അതുപോലെ ഇതിലെ കുക്കു പക്ഷി പുറത്തു വരുന്നത് 1,000 വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഒന്ന് ഊഹിക്കാലോ. ഭൂകമ്പം വന്നാലും ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വലിയ നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാലും ഈ ക്ലോക്കിനൊന്നും സംഭവിക്കാത്ത രീതിയിലാണ് ആ വലിയ മലയ്ക്കുള്ളിൽ ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. ശരിക്കും എന്തിനാണ് കോടിക്കണക്കിന് ഡോളർ മുടക്കി ഇങ്ങനൊരു ക്ലോക്ക് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. മനുഷ്യർ എപ്പോഴും വളരെ ഷോർട്ട് ടേം ആയിട്ട് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. ഇന്നത്തെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന നമുക്കിടയിൽ വരും തലമുറയെ കുറിച്ച് ചിന്തിക്കാനായിട്ടും അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള തിങ്കിങ് ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും വേണ്ടിയിട്ടുള്ള ഒരു വലിയ സിമ്പിൾ ആയിട്ടാണ് അവരിത് നിർമ്മിക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികൾക്ക് പണ്ടിവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ ഉണ്ടാക്കി വെച്ച ഒരു വലിയ മാസ്റ്റർ പീസ് ആയിട്ട് ഈ ക്ലോക്ക് അവിടെ ബാക്കിയുണ്ടാകും. നമ്മളൊക്കെ ഈ ഭൂമിയിൽ എത്രയോ ചെറിയ ഒരു സമയത്തേക്ക് മാത്രം വന്നു പോകുന്നവരാണെന്നും നമ്മളില്ലാത്ത ഒരു കാലത്തും ഈ സമയം നമ്മളെ കാത്തു നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് റിയാലിറ്റി. ചെക്കിയ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. So keep on listening to Asriya FM 19 Adinoppam Natarkoppam.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി. നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളൊക്കെ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വിചാരിക്കുമ്പോഴെല്ലാം ആദ്യം ചൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് അല്ലെ. അതിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കടകളിൽ കാണാറുണ്ട്, കടകളിൽ നിന്ന് വാങ്ങാറുണ്ട്. കൂട്ടത്തിൽ ഈ വൈറ്റ് ചോക്ലേറ്റ് മാത്രം കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള അതിന്റെ വലിയ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. എന്നാൽ അവരെയൊക്കെ ശരിക്കും ഞെട്ടിക്കുന്ന, കുറച്ച് സങ്കടപ്പെടുത്തുന്ന ഒരു വലിയ രഹസ്യമാണ് കേട്ടോ ഈ വൈറ്റ് ചോക്ലേറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും കാലം ഭയങ്കര ഇഷ്ടത്തോടുകൂടിയും ആവേശത്തോടുകൂടിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ വൈറ്റ് ചോക്ലേറ്റ് യഥാർത്ഥത്തിൽ ഒരു ചോക്ലേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കും. കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും അതാണ് സത്യം. യഥാർത്ഥത്തിൽ ചോക്ലേറ്റ് എന്ന ഒരു സാധനത്തെ വിളിക്കണമെങ്കിൽ അതിലെ കൊക്കോ സോളിഡ്സ് നിർബന്ധമായിട്ടും അടങ്ങിയിട്ടുണ്ടായിരിക്കണം. ആ കൊക്കോ സോളിഡ്സ് ആണ് ചോക്ലേറ്റിന് ആ ഒരു ഡാർക്ക് കളറും നമ്മൾ ആസ്വദിക്കുന്ന തനതായിട്ടുള്ള കൊക്കോ ടേസ്റ്റും ഒക്കെ നൽകുന്നത്. എന്നാൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ ഈ പറയുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കൊക്കോ സോളിഡ്സ് അതിലൊട്ടും ചേർക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഫാക്ട്. പകരം കൊക്കോ ബട്ടറും അതിനൊപ്പം ആവശ്യത്തിന് പാലും ഒരുപാട് പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും ഒരു ചോക്ലേറ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റില്ല. വെറും ഒരു കൊക്കോ ഫ്ലേവറുള്ള ഒരു സ്വീറ്റ് കാൻഡി എന്ന് മാത്രമേ ഇതിനെ വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതറിയാതെയാണ് പല ആൾക്കാരും ഡാർക്ക് ചോക്ലേറ്റിനെക്കാളും വില കൊടുത്ത് ഈ വൈറ്റ് ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നത്. അപ്പോ ഇനി മുതൽ ഫ്രണ്ട്സിനൊപ്പം ഈ ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് അവരോട് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്, നമ്മൾ കഴിക്കുന്നത് ചോക്ലേറ്റ് അല്ല, വെറും ഒരു മധുര പലഹാരം മാത്രമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് നിങ്ങളുടെ സ്വന്തം ആർ ജെ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. സോ ഇന്നത്തേക്ക് എനിക്ക് ഇവിടുന്ന് ഗുഡ് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് ദേഷ്യക്കാരനെന്നോ ഗൗരവക്കാരനെന്നോ അല്ലെങ്കിൽ അഹങ്കാരിയെന്നോ നമ്മൾ മുദ്രകുത്തുന്ന ചില മുഖങ്ങളില്ലേ? പുറമേ കാണുന്ന ആ ചാടയുടെയോ അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പിന്നിൽ ഒരുപക്ഷെ വലിയൊരു വേദനയോ ആരോടും പറയാത്ത ഒറ്റപ്പെടലും ഉണ്ടാകാം. ലൈഫിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്ന പല മനുഷ്യരുടെയും ഉള്ളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അവിടെ ഉണ്ടാകുന്നത് കാണാം. പുറം തോടുകൾ കണ്ട് ആരെയും അളക്കരുത് എന്ന് പറയുന്നത് വെറുതെയല്ല, അടുത്തറിയുമ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകത്ത് പൂർണ്ണമായും വെറുക്കപ്പെടുന്നവരായി ആരുമില്ലെന്ന്. ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ

ചെറിയ വെളിച്ചമെങ്കിലും സൂക്ഷിക്കാത്ത ഒരു മനുഷ്യനും ഇല്ലെന്ന് കേൾക്കാം. ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. പലപ്പോഴും നമ്മൾ തമ്മിലുള്ള അകൽച്ചകൾക്ക് കാരണം ആ മനുഷ്യന്റെ കുഴപ്പമല്ല, മറിച്ച് നമ്മൾ അവർക്ക് ചാർത്തി കൊടുത്ത തെറ്റായ ചില ലേബലുകളാണ്. ആരെയോ പറ്റി കേട്ട പാതി കേൾക്കാത്ത പാതി ധാരണകൾ വെച്ച് നമ്മൾ ചിലരെ അകറ്റി നിർത്തുന്നു. എന്നാൽ യാദൃശ്ചികമായി അവരുമായി സംസാരിക്കേണ്ടി വരുമ്പോഴും ഒരു പ്രശ്നഘട്ടത്തിൽ അവർ നമ്മുടെ അരികിൽ നിൽക്കുമ്പോഴും ആകും നമ്മൾ ഞെട്ടിപ്പോവുക. ഞാൻ ഇയാളെക്കുറിച്ച് എത്രമാത്രം തെറ്റായിട്ടാണ് കരുതിയതെന്ന്. തെറ്റിദ്ധാരണകളുടെ കറുത്ത ശീലകൾ മാറ്റിവെച്ച് അല്പം കാതുകൊടുത്താൽ നമ്മൾ ശത്രുവായി കണ്ട മനുഷ്യൻ നമ്മുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷയായി മാറുന്ന അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ഭൂമിയിൽ ജന്മമെടുത്ത ഓരോ മനുഷ്യനും അവൻ്റെതായ ശരികളും തെറ്റുകളും പോരാട്ടങ്ങളുമുണ്ട്. രാവിലെ നമ്മൾ കാണുന്ന ബസ് കണ്ടക്ടറുടെ ദേഷ്യത്തിന് പിന്നിൽ അന്നത്തെ കുടുംബ പ്രശ്നങ്ങളാകാം. നമ്മോട് കർശനമായി പെരുമാറുന്ന മേലധികാരിയുടെ ഭാരത്തിന് പിന്നിൽ ജോലിയുടെ സമ്മർദ്ദങ്ങളാകാം. ഇതൊന്നും അറിയാതെ നമ്മൾ അവരെ വിധിയെഴുത്തിക്കാണ് പതിവ്. എന്നാൽ അല്പം സാന്ത്വനത്തോടെ, ഒരു പുഞ്ചിരിയോടെ അവരുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച ആ കടുപ്പക്കാരനായ മനുഷ്യൻ്റെ ഉള്ളിലെ മൃദുവായ മറ്റൊരു മുഖം നമുക്കെല്ലാം കാണാൻ കഴിയും. അടുത്തറിഞ്ഞാൽ മനസ്സിലാവും, മനുഷ്യരെല്ലാം നല്ലവരാണ്. സാഹചര്യങ്ങളാണ് പലപ്പോഴും അവരെ വില്ലന്മാരാക്കി മാറ്റുന്നത് എന്ന്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിക്കാനും അവരിൽ കുറ്റങ്ങൾ മാത്രം കണ്ടെത്താനും വലിയ ആയാസമൊന്നും വേണ്ട. പക്ഷേ അത്തരം വിദ്വേഷങ്ങൾ ചുമന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മെ തന്നെയല്ലേ കൂടുതൽ താഴ്ത്തുന്നത്. പകരം പരസ്പരം മനസ്സിലാക്കാനും ക്ഷമിക്കാനുമുള്ള വലിയൊരു മനസ്സ് കാണിച്ചാൽ ജീവിതം എത്ര സിമ്പിളാവും. നമ്മൾ എത്രയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും ഒടുവിൽ നമ്മൾ സ്നേഹത്തോടെ അടുത്തെല്ലാവരെയും നോക്കുമ്പോൾ ഈ ലോകം എത്ര സുന്ദരമാണെന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അകന്നു നിൽക്കുമ്പോൾ മാത്രമാണ് എല്ലാവരും അപരിചിതരും ക്രൂരന്മാരുമായി തോന്നുന്നത്. അടുത്തു കഴിയുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ആദ്യമായി കോളേജിലോ ഓഫീസിലോ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ നമ്മൾ എങ്ങനെ ഒരാളോട് കൂട്ടുകൂടുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ അവരെന്തോ അഹങ്കാരികളോ നമ്മോട് ചേരാത്തവരോ ആണെന്നേ തോന്നിയിട്ടുള്ളൂ. എന്നാൽ ഒന്നിച്ച് ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ മനുഷ്യൻ്റെ സമയവും സ്നേഹവും നമ്മൾ അറിഞ്ഞു. ഇന്ന് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തിയായി ആ മുഖം മാറി. ഇതാണ് ജീവിതം. ആഴത്തിൽ അറിയാൻ ശ്രമിക്കാതെ നമ്മൾ വിധി എഴുതുന്ന പലരും പിന്നീട് നമ്മുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനമായി മാറുന്നത് ഇങ്ങനെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും തെറ്റുകൾ പറ്റുന്നവരാണ്. മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പോലും വലുതായി കാണുകയും അവരുടെ നന്മകളെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു ശീലം പലപ്പോഴും നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം തെറ്റുകൾ വരുമ്പോൾ നമ്മൾ അതിന് നൂറുകണക്കിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ഈയൊരു ഇരട്ടത്താപ്പ് ഒഴിവാക്കി മറ്റുള്ളവരെയും മനുഷ്യരായി കാണാൻ തുടങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ സ്നേഹമുള്ളവരാണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ. അവർക്ക് നമ്മോട് തുറന്ന് സംസാരിക്കാൻ ഒരവസരം കൊടുക്കുക, അത്രമാത്രം മതി. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലോകം എത്രത്തോളം മാറിയേക്കാം. സ്വാർത്ഥത നമ്മെ നിരാശപ്പെടുത്തേക്ക, എങ്കിലും മനുഷ്യഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആ നന്മ ഒരിക്കലും മരിച്ചു പോയിട്ടില്ല. എത്ര കഠിനമെന്ന് നമ്മൾ വിധിയെഴുതുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു ഉറവുണ്ടാവും. നമ്മളത് തിരിച്ചറിയാൻ വൈകുന്നു എന്ന് മാത്രം. അടുത്തറിയുക എന്നത് വെറും ഒരു വാക്കല്ല, അതൊരു അനുഭൂതിയാണ്. ആ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് ഈ ഭൂമി ജീവിക്കാൻ ഇത്രയധികം മനോഹരമാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചറിയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ ആരെയും പെട്ടെന്ന് വിധി എഴുതാതിരിക്കുക. കാരണം അവരോരോരുത്തരും എത്രമാത്രം സുന്ദരമായ ഒരു മനസ്സിന് ഉടമകളാണെന്ന് നമുക്ക് മനസ്സിലാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: രാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നെ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയ മാഷേ?
1: അവനോട് ചോദിക്ക.
2: റാം, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ?
0: നിന്നില്ലെന്ന് പോവാം
2: പോവാം റാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്ത് കൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം

நாட்டார் குப்பம்.

സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എൻ്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവളെൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി. എൻ്റെ ഏകാന്ത സന്ധ്യകളിൽ ഒരു പൊൻ താരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോട് അടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പ് നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമലകളാണ് നിന്റെ സ്വപ്നങ്ങൾ.